അതിവേഗം ഓടിക്കൊണ്ടിരുന്ന ആംബുലൻസിന്റെ ഡ്രൈവറോട് അടുത്തിരുന്നയാൾ ചോദിച്ചു, ഇത്ര ആത്മവിശ്വാസത്തോടെ ഈ വേഗത്തിൽ എങ്ങനെയാണ് താങ്കൾ വാഹനം ഓടിക്കുന്നത്? അയാൾ പറഞ്ഞു, എതിരെ വരുന്ന വണ്ടി മാറി തരുമെന്ന വിശ്വാസത്തിലാണ് ആക്സിലറേറ്ററിൽ നിന്നും കാലെടുക്കാത്തത്. ആ വിശ്വാസം കുറഞ്ഞു തുടങ്ങുമ്പോൾ ഞാനൊന്ന് പിന്നിലേക്ക് നോക്കും. ആ രോഗിക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ മുഖം കാണുമ്പോൾ ഞാൻ എൻ്റെ ജീവനങ്ങ് മറക്കും. ചില വഴികൾ സഞ്ചരിച്ച് തുടങ്ങുമ്പോൾ മാത്രം തെളിയുന്നതാണ്. അവ തനിയെ തെളിയുമെന്നോ തെളിച്ചെടുക്കുമെന്നുള്ള വിശ്വാസമാണ് തുടക്കത്തിന് കാരണം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂൺ 16, കൊല്ലവർഷം 1201, മിഥുനം 2. ചൊവ്വാഴ്ച

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കാക്കാല കണ്ണമ്മ കൺമിഴിച്ചി പാരമ്മ.

0: ഒപ്പം നാട്ടുകാർക്കൊപ്പം.
1: എടിയെ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാ?
0: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
1: നീ ആശ്രയ FM 90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
2: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ FM 90.
3: മോർണിംഗ് മോജോ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി. ആൻഡ് ദ ടൈം ഈസ് 7 o'clock.

0: morning, Bonjo.
1: ഹേ ഹലോ, വെരി ഗുഡ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു, 1 മിനിറ്റ് ആയിരിക്കാണല്ലേ. അപ്പം ഇനി അടുത്ത 10 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യാനും ഓരോ കിടിലും പാട്ടുകൾ പ്ലേ ചെയ്ത് തരാനും ഞാൻ എന്തായാലും ഫുൾ എനർജിയിൽ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ഓരോരുത്തരും ഓരോ തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും കേൾക്കാം ഒരുപാട് അപ്ഡേറ്റ്സും ഒരുപാട് കിടിലും പാട്ടുകളും. സ്വാരം തന്നെ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: Morning, Mojo.
1: Yes, we are back on Morning Mojo. കൂടിയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു 13 മിനിറ്റ് ആയിരിക്കണം അല്ലേ. അപ്പം ഇന്നത്തെ ദിവസത്തെ പറ്റി പറയാനാണെങ്കിൽ, യേഴ്സ് ഇന്ന് June 16. ലോക പ്രശസ്ത ഐറിഷ് എഴുത്തുകാരനായ ജെയിംസ് ജോയ്സിൻ്റെ യോളിയസ് എന്ന നോവലിൻ്റെയും അതിലെ പ്രധാന കഥാപാത്രമായ ലിയോപോൾഡ് ബ്ലൂമിൻ്റെയും ഓർമ്മയ്ക്കായി എല്ലാ വർഷവും June 16 ആഘോഷിക്കുന്ന ഒരു സാഹിത്യോത്സവമാണ് ബ്ലൂംസ് ഡേ. നോവലിലെ കഥ മുഴുവൻ നടക്കുന്നത് 1904 June 16 എന്ന ഒരൊറ്റ ദിവസത്തിലായതുകൊണ്ടാണ് ഈ തീയതി തന്നെ ആഘോഷത്തിനായി തിരഞ്ഞെടുത്തത്. അയർലൻഡിലെ ആളുകൾ 1904 പഴയകാല വസ്ത്രങ്ങൾ ധരിച്ച് നോവലിൽ പറയുന്ന പ്രധാന സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുകയും നോവൽ ഭാഗങ്ങൾ ഉറക്കി വായിച്ചും നാടകങ്ങൾ കളിച്ചും ഈ ദിവസം ആഘോഷിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു ബ്ലൂംസ് ഡേ ആശംസിച്ചുകൊണ്ട് തന്നെ നല്ലൊരു ചൊവ്വാഴ്ച ദിവസമായിരിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് തന്നെ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
1: കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ ഇന്ന് പങ്കെടുക്കും. സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതി ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി. വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. ഗവർണർ, മുഖ്യമന്ത്രി എന്നിവർ ഇന്ന് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. ഷിഗല്ല നിപ ജാഗ്രത കർശനമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. ഷിഗല്ലയ്ക്കെതിരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയും ശക്തം. ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറ്റ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് കേപ് വെർദെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം ഇന്ന് ഫ്രാൻസിലെ എവിയനിൽ എത്തും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന സെഷനിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയോടനുബന്ധിച്ച് കാനഡ, UK എന്നീ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരുമായും UAE പ്രസിഡന്റുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. G7 ഉച്ചകോടിയിൽ ഇത് 13 തവണയാണ് ഇന്ത്യ പങ്കാളിയാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി. സ്ലോവാക്യയിലെ ഭരണകൂടത്തിനും ജനങ്ങൾക്കും നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ഊഷ്മളമായി തുടരാൻ ഇത് പ്രചോദനമാകട്ടെയെന്നും പ്രധാനമന്ത്രി പ്രത്യാശിച്ചു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ കാര്യക്ഷമമായ നടത്തിപ്പിനായി പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രിയും സ്ലോവാക്ക് പ്രധാനമന്ത്രിയും തമ്മിൽ ധാരണയായി. ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ വ്യവസായങ്ങൾക്കുൾപ്പെടെ ഇത് ഗതിവേഗം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
1: ഡിജിറ്റൽ ടെക്നോളജി പർ ആജ് കിയ ഗേ MOU ഇസെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ മേ സഹയോഗ് കി നയി സംഭാവനയെ ബനേഗി ഇസെ ജോയിന്റ് ഡെവലപ്മെന്റ് ജോയിന്റ് പ്രൊഡക്ഷൻ ഓർ ഡിഫൻസ് ഇൻഡസ്ട്രി കെ ബീച്ച് സഹയോഗ് കോ നയി ഗതി മിലേഗി.
0: സമസ്ത മേഖലകളിലും ഇന്ത്യ മാതൃകാപരമായി മുന്നേറുകയാണെന്ന് സ്ലോവാക്ക് പ്രധാനമന്ത്രി റോബർട്ട് ഫീക്കോ പ്രതികരിച്ചു.
2: I congratulate you to the results which you have achieved. It's the field of digitalization and the use of artificial intelligence. You've come so far that you're ahead of many other advanced countries in different parts of the world.
0: ഇന്ത്യ-സ്ലോവാക്യ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി തൊഴിൽ, കുടിയേറ്റം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, പ്രതിരോധം എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം ശക്തമാക്കാനുള്ള കരാറുകളിലും ഒപ്പുവച്ചു. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക്ക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഇന്ത്യ സ്ലോവാക് ബന്ധങ്ങളിൽ ശക്തമായ വളർച്ചയ്ക്ക് വഴി തുറക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള നിരവധി തീരുമാനങ്ങളാണ് ഇന്നലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ഉണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടെ 11 സുപ്രധാന ധാരണാപത്രങ്ങൾ ഒപ്പുവച്ചിരുന്നു. പ്രതിരോധം, സിവിക് ന്യൂക്ലിയർ, വിനോദസഞ്ചാരം, ക്വാണ്ടം കമ്മ്യൂണിക്കേഷനും AIയും ഉൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതികവിദ്യ, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സഹകരണം കൂടുതൽ ശക്തമാക്കാൻ ഇത് വഴിയൊരുക്കും.
0: കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത് സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ദേശീയതല മത്സരം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ കോഴിക്കോട് നിന്നുള്ള അലീഷ അനിൽ, ശിവാനി എം, കണ്ണൂർ സ്വദേശി ദേവിക കെ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. യൂത്ത് പാർലമെന്റ് മത്സര ജേതാക്കൾക്കുള്ള അവാർഡുകൾ സമാപന ദിനമായ നാളെ സമ്മാനിക്കും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന ഈ സംവിധാനം 15 ദിവസം ലഭ്യമാകും. SE.census.gov.in പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. ഇവ July 1 മുതൽ ആരംഭിക്കുന്ന ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, ചീഫ് സെക്രട്ടറി A.J. തിലക് എന്നിവർ ഇന്ന് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. 2026 സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷാഫലം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. 13,000+ ഉദ്യോഗാർത്ഥികളാണ് ഇത്തവണ സിവിൽ സർവീസസ് മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യത നേടിയിരിക്കുന്നത്. ഔദ്യോഗിക വെബ്സൈറ്റായ UPSC.gov.in വഴി പരീക്ഷാഫലം പരിശോധിക്കാവുന്നതാണ്. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. വിദ്യാർത്ഥികളുടെ സൌകര്യം, സുരക്ഷാ ക്രമീകരണങ്ങൾ, പരീക്ഷാ നടത്തിപ്പിന്റെ സുതാര്യത എന്നിവയ്ക്ക് പ്രത്യേക മുൻഗണന നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര ഏജൻസികൾക്കും നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ വിവിധ മേഖലകളിലുണ്ടായത് ശ്രദ്ധേയമായ പരിവർത്തനങ്ങളെന്ന് കേന്ദ്ര സർക്കാർ. ജനക്ഷേമം മുൻനിർത്തിയുള്ള നിരവധി മുൻനിര സംരംഭങ്ങൾ ഈ കാലയളവിൽ നടപ്പാക്കി. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയങ്ങളും നടപടികളുമാണ് രാജ്യം സ്വീകരിച്ചത്. ഇന്ത്യ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, എന്നാൽ തീവ്രവാദം അനുവദിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ദൂർ ലോകത്തിന് നൽകിയത്. കര അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിനായി ഫലപ്രദമായ വിദേശ നയവും രാജ്യം പിന്തുടരുന്നു. പശ്ചിമേഷ്യൻ മേഖലയിൽ 4 മാസത്തെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ തുടരുന്നു. വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ സമാധാന കരാർ ഒപ്പുവയ്ക്കാനിരിക്കെ ഒരു കരട് ചട്ടക്കൂട് സംബന്ധിച്ച് അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. കരാർ ഒപ്പുവച്ചതിനുശേഷം വിശദാംശങ്ങൾ പുറത്തുവിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. സമവായ നീക്കത്തെ സ്വാഗതം ചെയ്ത ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അന്തിമ കരാർ പൂർത്തിയായിട്ടില്ലെന്ന് എടുത്തുപറഞ്ഞു. ലെബനനിലെ സമാധാനം ഒത്തുതീർപ്പിന്റെ അവിഭാജ്യ ഘടകമാണെന്നും ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കി. കേരളത്തിൽ വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോടും കണ്ണൂരും 2 കുട്ടികൾക്ക് വീതം ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന് കണ്ണൂരിൽ ഇന്ന് അടിയന്തര യോഗം ചേരും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
5: 4 ഉം 8 ഉം വയസ്സുള്ള 2 ആൺകുട്ടികൾക്കാണ് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്ന് മൊകേരി ഗ്രാമപഞ്ചായത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. നിലവിൽ കുട്ടികളുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ്. രോഗത്തിന്റെ ഉറവിടം ആരോഗ്യവകുപ്പ് അന്വേഷിച്ചു വരികയാണ്. ശുദ്ധമല്ലാത്ത കുടിവെള്ളം, ഭക്ഷണം, ശുചിത്വമില്ലാത്ത കൈകൾ എന്നിവയിലൂടെയാണ് ഷിഗല്ല പകരുന്നതെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KC സച്ചിൻ അറിയിച്ചു.
0: സംസ്ഥാനത്ത് നിപ ജാഗ്രതയും ശക്തമായി തുടരുന്നു. കോഴിക്കോട് പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ വ്യക്തമാക്കി. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരാണുള്ളത്. നിപ ബാധിതനായ രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറ്റത്തിൽ മിന്നും പ്രകടവുമായി ദ്വീപ് രാജ്യമായ കേപ്പ് വെർദെ. മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചാണ് കേപ്പ് വെർദെ ശക്തമായ സാന്നിധ്യമറിയിച്ചത്. ഇന്ന് നടന്ന ബെൽജിയം, ഈജിപ്റ്റ്, സൌദി അറേബ്യ, യുറുഗ്വേ മത്സരങ്ങൾ സമനിലയിൽ പിരിഞ്ഞു. ഗ്രൂപ്പ് ജിയിൽ ഇറാൻ ന്യൂസിലന്റ് മത്സരം പുരോഗമിക്കുകയാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 21 യോഗാ ദിനാചരണം. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. എറണാകുളം പയ്യത്തുകാവ് ഭൂമി തർക്കത്തിന് പരിഹാരം. മന്ത്രി റോജി എം ജോണിന്റെ സാന്നിധ്യത്തിൽ ഇരുവിഭാഗങ്ങളും ഇന്നലെ സമ്മതപത്രത്തിൽ ഒപ്പുവച്ചു. പയ്യത്തുകാവ് നിവാസികളായ 7 കുടുംബങ്ങൾക്ക് നിലവിലുള്ള വസ്തുവിനോട് ചേർന്ന് 5 സെന്റ് വീതം വിട്ടുനൽകാൻ ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ ഇന്ന് പങ്കെടുക്കും. സ്ലൊവാക്യയുടെ പരമോന്നത ബഹുമതി ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി. വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. ഗവർണർ, മുഖ്യമന്ത്രി എന്നിവർ ഇന്ന് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. ഷിഗല്ല നിപ ജാഗ്രത കർശനമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. ഷിഗല്ലയ്ക്കെതിരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയും ശക്തം. ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറ്റ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് കേപ്പ് വെർദെ. വാർത്തകൾ കഴിഞ്ഞു.
4: ആശ്രയ FM 90 നാടിനൊപ്പം.

Vamos, vamos, vamos.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: മോർണിംഗ് മോജോ.
4: യെസ്, വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടിയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു 43 മിനിറ്റ് ആയിരിക്കാണല്ലേ. അപ്പൊ ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത് സെൽഫ് എന്യൂമറേഷനുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ആദ്യ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി സ്വന്തമായി വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്തുവാനുള്ള സൗകര്യം ചൊവ്വാഴ്ച മുതൽ, അതായത് ഇന്ന് മുതൽ ലഭ്യമാക്കിയിരിക്കുകയാണ്. 30 വരെയാണ് അനുവദിച്ചിരിക്കുന്ന സമയം. സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി സെൻസസ് ഡയറക്ടറേറ്റ് ഒരുക്കിയ പോർട്ടൽ മുഖേനയാണ് 34 ചോദ്യങ്ങൾക്കാണ് മറുപടി നൽകേണ്ടത്. 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ പ്രക്രിയ പൂർത്തിയാക്കാവുന്നതുമാണ്. പോർട്ടലിൽ സംസ്ഥാനം തിരഞ്ഞെടുത്തതിന് ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്യാം. ഒരു കുടുംബത്തിന് ഒരു മൊബൈൽ നമ്പർ മാത്രമാണ് ഉപയോഗിക്കാൻ സാധിക്കുക. മറുപടി നൽകിക്കഴിഞ്ഞാൽ ലഭിക്കുന്ന സെൽഫ് എന്യൂമറേഷൻ ID സെൻസസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുമ്പോൾ കൈമാറി വിവരങ്ങൾ ഡിജിറ്റലായി സൂക്ഷിക്കാവുന്നതുമാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായി അവരുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റ് ഇതാണ്, https://se.census.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അപ്പോൾ വെബ്സൈറ്റ് ഒന്നുകൂടി പറയുകയാണ്, https://se.census.gov.in എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് ഇന്നത്തെ ഈ മോർണിംഗ് വോച്ചിലൂടെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക്. വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ ഓക്കെ, ഓർമ്മയുണ്ട്.
2: മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി. ആൻഡ് ദ ടൈം ഈസ് 8 ഓ ക്ലോക്ക്.

0: morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോകളിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു ഒരു മിനിറ്റ് ആയിരിക്കാണല്ലേ. അപ്പം നമ്മുടെ മോർണിംഗ് മോജോയിൽ ഈ ഒരു 8 മണി സമയം എഡ്യൂക്കേഷൻ സെഗ്മെൻറ്റാണ്. യെസ്, ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് എല്ലാം തന്നെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആദ്യം തന്നെ കേൾക്കാൻ പോകുന്നത് ഓഡിയോളജി, സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി കോഴ്സുകളുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കാസർഗോഡ് മാർത്തോമ കോളേജ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, കോഴിക്കോട് HWH College of Special Education, Trivandrum National Institute of Speech and Hearing എന്നിവ നടത്തുന്ന ഓഡിയോളജി, സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി എന്നീ ബിരുദാനന്തര ബിരുദ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് ത്രൂ ഓൺലൈനായി ചൊവ്വാഴ്ച മുതൽ, അതായത് ഇന്ന് മുതൽ July 3 വരെ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായി അവരുടെ ഫോൺ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ ഇതാണ്: 0471 2560361. അപ്പോൾ നമ്പർ ഒന്നും കൂടി പറയുകയാണ്: 0471 2560361 എന്ന നമ്പർ തു അവരെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ അവർ വെബ്സൈറ്റും വിസിറ്റ് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റ് ഇതാണ്: www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
5: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൗത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
6: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
5: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: Morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ്, ആർ ജി സുൽത്താനിയാണ്. സ്റ്റുഡിയോകളിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു 14 മിനിറ്റ് ആയിരിക്കാണല്ലേ. പിന്നെ നമ്മൾ കേൾക്കാൻ പോകുന്നത് കേരള സർവകലാശാല 1-ാം വർഷ ബിരുദ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കേരള സർവകലാശാലയുടെ അഫിലിയേറ്റഡ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് എയ്ഡഡ് സ്വാശ്രയ കോളേജുകളിലെയും UIT IHRD സെൻറ്ററുകളിലെയും 4 വർഷ ബിരുദ പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് അഡ്മിഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഓപ്ഷനുകൾ ചേർക്കുവാനും പുനഃക്രമീകരിക്കുവാനും 4 വരെ, അതായത് ഇന്ന് വരെ അവസരമുണ്ട്. പ്രൊഫൈലിൽ മാറ്റങ്ങൾ വരുത്തുന്നവർ പുതിയ പ്രിൻ്റൗട്ട് സൂക്ഷിക്കുകയും വേണം. സാങ്കേതിക കാരണങ്ങളാൽ ചേർത്തല KVM കോളേജ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷനെ അഡ്മിഷൻ വെബ്സൈറ്റിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ്. ഈ ഒരു കോളേജ് ഓപ്ഷൻ നൽകിയവർക്കും ഓപ്ഷൻ ക്രമീകരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇതെടുക്കുക. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേൾക്കുവാനുണ്ട് നമ്മുടെ മോർണിംഗ് മോജോയിലൂടെ. സോ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ്, ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു 31 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ മോർണിംഗ് മോജോയിലെ ഈ ഒരു സമയം വിഷിംഗ് സെഗ്മെൻ്റ് ആണ്. ഇനി അടുത്ത 9 മണി വരെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി എന്തെങ്കിലും വിഷസും കാര്യങ്ങളും ഒക്കെ അറിയിക്കാനുണ്ടെങ്കിൽ വിളിക്കാം ടു ദി നമ്പർ 0474 2919090 0474 2919090. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. ടു ദി നമ്പർ 9526649090 9526649090. അപ്പൊ നമുക്കിപ്പോൾ തന്നെ വാട്സപ്പിൽ 2 മെസ്സേജസ് ആണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ദീപു ചേട്ടനാണ്. ദീപു ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യം തന്നെ ചേട്ടൻ്റെ വക ഖുഷൻ കുട്ടിക്ക് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ അറിയിക്കുകയാണ്. ആൻഡ് എൻ്റെ ഒരു ഫ്രണ്ട് ഇന്ന് ദുബായി പോവുകയാണ്. സജന എന്നാണ് പേര്. ആൾക്ക് എല്ലാ യാത്രാമംഗളങ്ങളും നേരുന്നു എന്ന് പറഞ്ഞാണ് ദീപു ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് താങ്ക് യു അറിയിച്ചിരിക്കുകയാണ് ആ ഒരു ഗോഷൻകുട്ടി. കാരണം ചേട്ടൻ ഗോഷൻകുട്ടി എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്നെയാണ്. ആൻഡ് ഓൾസോ ഇന്ന് ചേട്ടൻ്റെ ഫ്രണ്ടായിട്ടുള്ള സജന ചേച്ചി ദുബായിൽ പോവുകയാണ്. അപ്പോൾ സജന ചേച്ചിക്ക് എല്ലാ യാത്രാ മംഗളാശംസകളും നേരുകയാണ് ആസ്ട്രിയ എഫ് എം 90 പേരിലും എൻ്റെ പേരിലും. പിന്നെ നല്ലൊരു വിഷസ് അറിയിച്ച ദീപു ചേട്ടനും നല്ലൊരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലൈ ചേട്ടനാണ്. എത്ര ഓടിയാലും തിരികെ എത്തേണ്ട ഇടം മറക്കരുത്. നേടിയെടുക്കേണ്ട ലക്ഷ്യം മറക്കരുത്. വന്ന വഴിയും വഴിയും നടത്തി വരെയും മറക്കരുത്. ശുഭദിനം നേരുന്നു സുലയനിക്കോട്. ചേട്ടൻ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലോട്ട് ഓരോ ലക്ഷ്യങ്ങളും നേടിയെടുക്കാനും നമ്മൾ പോകുന്ന നമ്മൾ ഒരുപാട് ആളുകളെ നേരിടേണ്ടി വരും, കാണേണ്ടി വരും, പരിചയപ്പെടേണ്ടി വരും. എന്നാൽ നമ്മുടെ ആവശ്യം കഴിയുമ്പോഴൊന്നും ആളുകളെയും മറക്കാൻ പാടില്ല. അതേപോലെ തന്നെ ആളുകളെ പരിചയപ്പെടുമ്പോൾ നമ്മുടെ ലക്ഷ്യത്തെയും മറക്കാൻ പാടില്ല. എല്ലാം ആ ഒരു ഫ്ലോയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ജീവിതം എന്ത് സുന്ദരമാണല്ലേ. അപ്പം ഇങ്ങനെ നല്ലൊരു കോട്ട അയച്ചിട്ടുള്ള സുലൈ ചേട്ടനും നല്ലൊരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുകയാണ്. ഇതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വിശ്വസം കാര്യങ്ങളും ഒന്നും അറിയിക്കാനൊന്നും മറക്കരുത്. അപ്പോൾ അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ

0: morning mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. യെസ്, ഇപ്പോൾ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെൻ്റ് ആണ്. വിഷിംഗ് സെഗ്മെൻറ്റിൽ നമുക്കിപ്പോൾ തന്നെ രണ്ട് മെസ്സേജസ് ആണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് കൃഷ്ണയാണ്. ചെറിയ ചുവടുകളാണ് വലിയ വിജയങ്ങളിലേക്ക് നയിക്കുന്നത്. എൻ്റെ പേര് കൃഷ്ണ, എൻ്റെ അനിയത്തിയുടെ പേര് ലക്ഷ്മി. അനിയത്തിയുടെ ബർത്ത്ഡേ ആണ് എന്ന് വിഷ് ചെയ്യണേ എന്ന് പറഞ്ഞാണ് കൃഷ്ണ മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും കൃഷ്ണയുടെ അനിയത്തിയായിട്ടുള്ള ലക്ഷ്മിയുടെ പിറന്നാളാണ് ഇന്ന്. സോ ഹാപ്പി ബർത്ത്ഡേ ലക്ഷ്മി. ആസ്ട്രേ എഫ് എം 90 പേരിലും എൻ്റെ പേരിലും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷസ് അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് വർഷം ഇതുപോലെ തന്നെ ഹാപ്പിയായി ജീവിക്കാൻ ലക്ഷ്മിക്കുട്ടിക്ക് സാധിക്കട്ടെ. ആൻഡ് ഓൾസോ നല്ലൊരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ ആശംസിക്കുകയാണ്. ആൻഡ് ഓൾസോ നമുക്ക് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് റാംജി ചേട്ടനാണ്. റാംജി ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. റാംജി ചേട്ടൻ്റെ ചെറുമകളായിട്ടുള്ള അനുപ്രിയയ്ക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ നല്ലൊരു വിഷസ് അറിയിച്ച കൃഷ്ണയ്ക്കും റാംജി ചേട്ടനും നല്ലൊരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്കും മെസ്സേജ് അയക്കാൻ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വിഷസും കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കാനായിട്ട്, സോ വിളിക്കാം ടു ദി നമ്പർ 0474291909 0947 9562664 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയും ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടറിയുവാനുണ്ട് ഇന്നത്തെ മോർണിംഗ് മോജോയിലൂടെ. സോ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി. ആൻഡ് ദ ടൈം ഈസ് 9 o'clock.

0: Morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് നമുക്കിങ്ങനെ വൈൻഡപ്പിലോട്ട് പോകേണ്ട സമയമായിരിക്കുകയാണ്. അതിന് മുന്നായി 2 മെസ്സേജസ് ആണ് വാട്സപ്പിൽ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ബിനു ചേട്ടനാണ്. ആസ്ട്രേലിയ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മളെ നന്നായിട്ട് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ നമ്മൾ പറയുന്ന നമ്മൾ ഉദ്ദേശിച്ച അർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് നമ്മൾ ചെയ്യുന്നതും പറയുന്നതും എല്ലാം തെറ്റുകൾ മാത്രമായിരിക്കും. സ്നേഹപൂർവ്വം ശുഭദിനം എന്ന് പറഞ്ഞാണ് ബിനു ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മളോട് വിദ്വേഷമുള്ളവർക്ക് നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താൽ പോലും അവരുടെ മനസ്സിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം തന്നെ തെറ്റായിട്ട് മാത്രമേ അവർ കരുതപ്പെടുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെയും മനസ്സിലുള്ള തെറ്റിദ്ധാരണകളെല്ലാം തന്നെ മാറ്റി സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ ഇനി നല്ലൊരു വിഷസ് അറിയിച്ച് ബിനു ചേട്ടനും നല്ലൊരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അനഘയാണ്. അനഘ അയച്ചിരിക്കുന്നത്, ഗുഡ് മോർണിംഗ് ആശ്രയ. ചിരിക്കുക എല്ലായ്പ്പോഴും, കരയുക ആരും കാണാതെ, സ്നേഹിക്കുക ഒന്നും ആഗ്രഹിക്കാതെ, ക്ഷമിക്കുക ജീവിതാവസാനത്തോളം. സ്നേഹപൂർവ്വം അനഘ എന്ന് പറഞ്ഞാണ് അനഘക്കുട്ടി മെസ്സേജ് അയച്ചിരിക്കുന്നത്. വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ വിഷമങ്ങൾ മറ്റുള്ളവരോട് എക്സ്പ്രസ് ചെയ്തുകൊണ്ട് മാത്രം നടന്നാൽ ഒരുപക്ഷെ കേൾക്കാൻ പോലും ആരുമില്ലാതാവും. അപ്പോൾ ചിരിക്കുക, മാക്സിമം എത്രത്തോളം ചിരിക്കാൻ സാധിക്കുമോ അത്രത്തോളം ചിരിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലതായിട്ട് ചിരിക്കാനും സന്തോഷത്തോടെ മുന്നോട്ട് പോകാനും സാധിക്കട്ടെ. അതുപോലെ തന്നെ നല്ലൊരു വിഷസ് അറിയിച്ച് അനഘക്കുട്ടിക്കും നല്ലൊരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷൻ സെഗ്മെന്റ് മൈൻഡിപ്പിലോട്ട് പോവുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് അപ്ഡേറ്റ്സും ഓരോ കിടലും പാട്ടുകളും കേൾക്കുവാനുണ്ട്. സോ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ഒപ്പം നാട്ടുകാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Morning Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ്, ആർ ജി സുൽത്താനിയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു 15 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കേൾക്കാൻ പോകുന്നത് ഭിന്നശേഷി ക്ഷേമ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. സാമൂഹിക നീതി വകുപ്പ് ഭിന്നശേഷിക്കാർക്കായി നടപ്പാക്കുന്ന വിവിധ വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികളിലേക്ക് സുനീതി പോർട്ടൽ മുഖേന ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ് കേട്ടോ. വിദ്യാകിരണം പദ്ധതി, വിദ്യാജ്യോതി പദ്ധതി, വിദൂര വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്, വിജയാമൃതം പദ്ധതി, സ്വാശ്രയ പദ്ധതി, പരിണയം പദ്ധതി, മാതൃജ്യോതി പദ്ധതി എന്നിവയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായി അവരുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റ് ഇതാണ്, sjd.kerala.gov.in എന്ന വെബ്സൈറ്റോ sunidhi.sjd.kerala.gov.in എന്ന വെബ്സൈറ്റോ വിസിറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ 0474279071 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്പർ ഒന്നും കൂടി പറയുകയാണ്, 0474279071 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് ഇന്നത്തെ മോർണിംഗ് മോജോയിലൂടെ. അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.
2: മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളിത്തുള്ളിക്കും.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
2: Vilakkuravum gunamenmayum njangal nalkunna urappu.
3: Ella veetta avashyangalkkum Aljo oppumundu.
4: Aljo Hypermarket, Nellikunnam. Aljo Supermarket, Payangil at Ummanur. Aljo, vilakkuravinte vismayam.
5: Vishal Opticals. Mithamaya nirakkil kannadakalude vipulamaya shekaram. Lotus Road, Private Bus Stand, സമീപം പുലമൺ കൊട്ടാരക്കര.
6: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ്, ആർ ജി സുൽത്താനയാണ്. അപ്പോൾ നമുക്കിനി കുറച്ച് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റ് കേൾക്കാം. അല്ലെ, ഇന്ന് കൊല്ലം ജില്ലയിൽ കാര്യമായിട്ടുള്ള മഴയും കാര്യങ്ങളും ഒന്നുമില്ല. എങ്കിരുന്നാൽ പോലും അന്തരീക്ഷത്തിൽ ഇടിവിട്ടുള്ള സാധാരണ മഴയും പ്രതീക്ഷിക്കാം എന്ന് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ കൊല്ലത്തിന് പ്രത്യേക അലേർട്ടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷമോ രാത്രിയിലോ ഇടിമിന്നലോടുകൂടിയുള്ള ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പുറത്തു പോകുന്നവർ ഒന്ന് സൂക്ഷിക്കേണ്ടതാണ്, കാരണം ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മഴയ്ക്ക് അതിയായ സാധ്യതയുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊല്ലം തീരം ഉൾപ്പെടുന്ന അറബിക്കടലിൽ മോശം കാലാവസ്ഥയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യമുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ഇന്ന് കടലിൽ പോകരുതെന്ന കർശന നിർദ്ദേശവും വന്നിട്ടുണ്ട്. തീരദേശവാസികളും താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും ശക്തമായ കാറ്റിനെതിരെ ജാഗ്രത പാലിക്കേണ്ടതാണ് എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ഇന്നത്തെ മോർണിംഗ് മോജോയിലൂടെ. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
3: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
2: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
3: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആൻഡ് ഉമ്മന്നൂർ.
5: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
6: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ് ആർ ജി സുൽത്താരയാണ്. നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് സൗജന്യ ആരോഗ്യ ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് ആണ്. ESI കോർപ്പറേഷന് കീഴിൽ ഇൻഷുറൻസ് പരിരക്ഷയുള്ള 40 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള എല്ലാ തൊഴിലാളികൾക്കും വാർഷിക ആരോഗ്യ പരിശോധന നിർബന്ധമാക്കിയതിന്റെ ഭാഗമായി വിപുലമായ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയാണ്. ക്യാമ്പിൽ ബ്ലഡ് CBC, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ്, തെറോയിഡ്, ലിപിഡ് പ്രൊഫൈൽ, ചെസ്റ്റ് എക്സ്റേ, ECG തുടങ്ങിയ പരിശോധനകളും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ക്യാമ്പ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അടുത്തുള്ള ESI ബ്രാഞ്ച് ഓഫീസുകളിലോ സബ് റീജിയണൽ ഓഫീസുമായോ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിന് മുന്നായി കേൾക്കാം ഒരു മനോഹരമായിട്ടുള്ള പാട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: പുതു പുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: യെസ്, വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 കഴിഞ്ഞു 53 ആയിരിക്കണം. അപ്പം എന്തായാലും ഇന്നത്തെ മോർണിംഗ് മോജോ വൈൻഡ് അപ്പ് ചെയ്ത് എനിക്ക് എന്തായാലും പോകേണ്ട സമയമായിരിക്കണം. അതിന് മുന്നായി കുറച്ച് കാര്യം കൂടി എനിക്ക് എന്തായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. യെസ്, ഇന്നത്തെ ദിവസത്തെ സ്പെഷ്യാലിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ഇന്നത്തെ ദിവസം ബ്ലൂംസ് ഡേ ആണല്ലേ. എന്നാൽ പോലും ഇന്നത്തെ ദിവസത്തിന് June 16 മറ്റ് കുറച്ച് പ്രത്യേകതകളൂടിയുണ്ട്. അതെ, 62 വർഷങ്ങൾക്ക് മുൻപ് ബഹിരാകാശത്ത് ആദ്യമായി സ്ത്രീ സാന്നിധ്യം ഉണ്ടാകുന്നത് ഈ ദിവസമാണ്. 1963 June 16 വോസ്റ്റാക് 6 എന്ന ബഹിരാകാശ പേടകത്തിൽ ഭൂമിയെ 48 തവണ വലയം ചെയ്ത സോവിയറ്റ് ബഹിരാകാശ സഞ്ചാരി വാലന്റീന തെരസ്കോവ ബഹിരാകാശത്തെത്തുന്ന ആദ്യ വനിതാ സഞ്ചാരിയായി ചരിത്രം കുറിച്ചതും ഈ ഒരു ദിവസം തന്നെയാണ്. അപ്പോൾ വൺസ് അഗെയിൻ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് എനിക്ക് എന്തായാലും ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ ആരുമെങ്ങും പോരുത്. അപ്പോൾ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജി സുൽത്താന സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ടൈം ചെക്ക്. ആശ്രയ FM ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി. ദ ടൈം ഈസ് 10 o'clock.

0: യാത്രയായ സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ FM 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇനത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ചന്തമുക്കിലാണ്. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങു പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉത്പാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
2: കരോഡോ ഛോട്ടേ ഉദ്യമിയോക്കോ മുദ്ര യോജനാസേ ലോൺ മിലാ ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കൻ ഡെലിവർ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേത്തെരുവ്.

0: Yes, once again we are back on Radio 1 T with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ചന്തമുക്കിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
1: എന്റെ പേര് റഹീം.
0: റഹീം, റഹീം ഈ കവിയുടെ അടുത്ത് തന്നെയാണോ?
1: അടുത്തല്ല, കൊറേ ദൂരമുണ്ട്.
0: കുറച്ച് ദൂരമുണ്ട്. എവിടെയാണത്?
1: ഓയൂർ.
0: ഓയൂരാണ്. ശരി, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് ഭാര്യയും രണ്ട് മക്കളും പേരക്കുട്ടിയുണ്ട്.
0: ഓക്കെ, പേരക്കുട്ടിയൊക്കെ ഉണ്ട്. ശരി, അപ്പം എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഡ്രൈവറാണ്.
0: ഡ്രൈവറാണ്? ഓട്ടോ ഡ്രൈവറാണോ?
1: അതെ,
0: ഓട്ടോ ഡ്രൈവർ.
1: നേരത്തെ ലോറി ഡ്രൈവർ ആയിരുന്നു, ഇപ്പൊ ഓട്ടോ ഡ്രൈവറാണ്.
0: ഓക്കെ, നേരത്തെ ലോറി ഡ്രൈവർ ആയിരുന്നു, ഇപ്പൊ ഓട്ടോ ഡ്രൈവർ. അതെന്നുണ്ടെങ്കിൽ വലിയ വണ്ടിയിൽ നിന്ന് ഒരു ചെറിയ വണ്ടിയിലേക്കുള്ള ഷിഫ്റ്റ് എന്തുകൊണ്ടായിരുന്നു?
1: അത് വലിയ വണ്ടി ഒരുപാട് നാൾ ഓടിച്ച് എടുത്ത് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് അതിൽ നിന്ന് ഇറങ്ങി മതിയാക്കി. എന്നിട്ട് ഇപ്പൊ ഓട്ടോയിലോട്ട് ആയപ്പോഴത്തേക്ക് ഇത് അതുപോലെ തന്നെ ഫോർ വീലാണല്ലോ, ഇത് സ്റ്റിയറിംഗ് ഉള്ളതാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് പോകാന്ന് വിചാരിച്ചു. മറ്റേ ഓനേക്കാളും ഓടിച്ച് ഒരുപാട് പാടുകിട്ട്.
0: ശരി ശരി ശരി, വലിയ വണ്ടി ഓടിച്ച് മാനേജ് ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതൊക്കെ മാറ്റി ഇപ്പം ഒരു ചെറിയ വണ്ടി നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു വണ്ടിയായിട്ട് പോയിക്കൊണ്ടിരിക്കുക അല്ലേ?
1: അതെ അതെ അതെ.
0: ശരി, അപ്പം എത്ര നാട് ഈ ഓട്ടോ ഫീൽഡിലുണ്ട്?
1: ഓട്ടോ ഫീൽഡ് ഇപ്പോ 10-11 വർഷമായി.
0: 11 വർഷമായി?
1: 11 വർഷമായി. അതെ, 11 വർഷം.
0: ഓക്കെ, ശരി. അപ്പൊ എങ്ങനെയുണ്ട്, ഓട്ടോ കിട്ടുന്നുണ്ടോ?
1: കുഴപ്പമില്ല, നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു. ഞാൻ ഒരു പേഷ്യന്റ് ആണ്, ഹാർട്ട് പേഷ്യന്റ് ആണ്, സുഖമില്ലാത്ത ആളാണ്. അപ്പൊ നമ്മുടെ മരുന്നും ഗുളികയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്, അതുകൊണ്ട് നടന്നു പോകുന്നു. പിന്നെ ചില്ലറ പരിപാടി, വേറെ കൂലിക്ക് വേറെ വണ്ടി ഓടിക്കാനൊക്കെ പോകും, കാർ ഓടിക്കാനൊക്കെ പോകും. അങ്ങനെ കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നു.
0: നിങ്ങൾ തട്ടിപൊട്ടേക്ക് പോകുന്നില്ല?
1: അതെ, പണ്ട് കാലം ഗൾഫിലൊക്കെ ആയിരുന്നു, കുറെ കാലം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് വലിയ മിച്ചമൊന്നും ഉണ്ടായില്ല.
0: ഗൾഫിൽ എവിടെയായിരുന്നു?
1: ഗൾഫില് ഫസ്റ്റ് ആദ്യം പോയത് ദുബൈയാണ്, ഒരു 3 വർഷം നിന്നു, അത് ശരിയായില്ല. പിന്നെ രണ്ടാമത് വന്നിട്ട് സൗദി പോയി. സൗദിയില് രണ്ടാമത് പോയത് ദമ്മാം എന്ന് പറഞ്ഞ സ്ഥലത്ത്, പിന്നെ റിയാദ്. അങ്ങനെ പോകും വരെയൊക്കെ ചെയ്ത് 2-3 പ്രാവശ്യം. അതിൽ വലിയ ഗുണമൊന്നും ഇല്ലായിരുന്നു, നല്ല ജോലിയൊന്നും കിട്ടിയില്ല, അങ്ങനെ കഴിഞ്ഞു പോയി.
0: തീർച്ചയായും ഈ പ്രവാസ ജീവിതത്തിന്റെ അനുഭവങ്ങളെ പറ്റി ചോദിക്കുമ്പോഴേ പ്രവാസിയായിരുന്ന ഓരോ വ്യക്തികൾക്കും ഒരു കൈപ്പേറിയ അനുഭവം പറയാൻ കാണുമായിരിക്കും അല്ലേ?
1: എനിക്ക് ഞാൻ 2-3 പ്രാവശ്യം പോയത് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അത് കഷ്ടപ്പാട് ഫസ്റ്റ് ആദ്യം പോയപ്പോ തന്നെ അവിടെ ഒരു കൺസ്ട്രക്ഷൻ ലേബർ ആയിട്ടാണ് പോയത്. അപ്പൊ അന്നൊന്നും അറിയത്തില്ല, ജോലിയൊന്നും അറിയത്തില്ല, ഡ്രൈവിംഗ് ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ രണ്ടാമത് പോയത് വേറൊരു വിസയിൽ പോയി, അതും ഇതുപോലെ തന്നെ. പിന്നെ 3-ാമത് 4-ാമത് പിന്നെ ഓരോ പ്രാവശ്യം പോവും, നാട്ടിൽ വന്ന് നിൽക്കും, വീണ്ടും പോവും, വീണ്ടും നാട്ടിൽ വന്ന് നിൽക്കും. അങ്ങനെ പോയി വന്ന് നിന്ന് പിന്നെ ലാസ്റ്റ് 2 പ്രാവശ്യം ഡ്രൈവറായിട്ട്, ഹൗസ് ഡ്രൈവറായിട്ട്. രണ്ട് വീടും ശരിയാവത്തില്ല.
0: ഓക്കെ, അപ്പൊ എന്തായാലും പറയാനാണെങ്കിൽ ഓരോ പ്രവാസിക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കൈപ്പേറിയ അനുഭവങ്ങൾ നിരവധി പറയാനുണ്ടായിരിക്കും. അപ്പൊ എന്തായാലും നമ്മളെ കരുതി ഇപ്പോ നമ്മുടെ ചന്തമുക്കിലെത്തി. റഹീമിക്കോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സോ ഇക്കയോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിച്ചറിയാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 90.9-നൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ചന്തമുക്കിലെത്തി റഹിമിക്കോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഇക്കോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ ഇന്ന് ചോദിക്കാൻ വന്നത് മറ്റൊരു വിഷയമാണ്. അതായത് ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ KSRTC സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് ഓർഡിനറി ബസ്സുകൾ പ്രീവർഷി എന്ന പേരിൽ നടപ്പിലാക്കിയിട്ടുണ്ടല്ലേ. അപ്പൊ എന്തായാലും അതിൽ എന്താ ചേട്ടൻ അഭിപ്രായം?
1: അതിലെ അഭിപ്രായം എന്ന് പറയുന്നത് അതിപ്പോ ഒരു വല്ലാത്തൊരു കുരുക്കിൽ പെട്ട ഒരു പരിപാടിയാണ്. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സ്ത്രീകൾക്ക് മാത്രം കൊടുക്കുന്നു, അത് മാത്രവുമല്ല അവര് കയറുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ മറ്റുള്ളവർ നോക്കിയിരിക്കുന്നു. പിന്നെ അങ്ങനെയൊക്കെ പല ബുദ്ധിമുട്ടുകളും ഉണ്ട്, പല പ്രശ്നങ്ങളും ഉണ്ട്. അത് അവർക്ക് മാത്രം അങ്ങനെ കൊടുത്തതുകൊണ്ട് നല്ലതെന്ന് തോന്നുന്നില്ല. അവരിപ്പം ആവശ്യമില്ലാതെ ആയാലും ആവശ്യം ഉണ്ടായാലും ചിലപ്പോൾ ചിലർ അങ്ങനെയും യാത്ര ചെയ്യുന്നവരുണ്ട്, ചുമ്മാ പോയി അവിടെ ഇറങ്ങി പിന്നെ തിരിച്ചു വന്നു. ഇപ്പൊ ഞങ്ങളുടെ അടുത്തുനിന്ന് അടുത്ത ടൗണിൽ പോകണമെങ്കിൽ ഒരു 14-15 രൂപയുടെ ദൂരമുണ്ട്. അപ്പോൾ 10 രൂപയുടെ സാധനം മേടിക്കണമെങ്കിൽ ആ ട്രാൻസ്പോർട്ട് കിടക്കില്ല, പോയി മേടിച്ചോണ്ട് വരാം. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ശരിയല്ലേ അത്? ആ അങ്ങനെയൊക്കെയുള്ള പിന്നെ പോട്ടെ, അത് ചെയ്തത് നല്ല കാര്യം. പക്ഷേ ഈ സംവിധാനം വേണ്ടായിരുന്നു, വേറെ ഏതെങ്കിലും ഒരു ഇത് കണ്ടുപിടിച്ചാൽ. പെൺകുട്ടികൾക്ക് കൂടുതൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ഇതുപോലുള്ള അവർക്ക് മാത്രം കൊടുക്കണമായിരുന്നു, സ്ത്രീകൾക്കല്ല വേണ്ടത്. ആണായാലും പെണ്ണായാലും പഠിക്കുന്ന കുട്ടികൾ അവർക്ക് കാർഡ് ഉണ്ടാക്കി തയ്യാറാക്കി കൊടുത്തിരുന്നത് വളരെ നന്നായിരുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മളെ അഭിപ്രായം. കണ്ടിടത്തോളം ഇതുകൊണ്ട് കാര്യമൊന്നുമില്ല.
0: പൊതുവേ അത് പറഞ്ഞൊരു വിഷയമാണ്, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ പുരുഷന്മാർക്ക് കൂടെ എന്തെങ്കിലും ഒരു അവരെ കൂടെ ഒന്ന്
1: അത് പുരുഷന്മാരുടെ ഒക്കെ വേണമെന്ന് പറയുന്നില്ല. പക്ഷെ സ്ത്രീകൾക്ക് മാത്രം അവർക്ക് മാത്രം ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് അത് മറ്റുള്ളൊരു ഈ പിന്നെ അത് മാത്രമല്ല, ചെറിയ ട്രാൻസ്പോർട്ടിലങ്ങാണ്ടല്ലൊക്കെ ഉള്ളൂ, ചെറിയ ഓർഡിനറിയിലല്ലേ ഉള്ളൂ, അതിലേ ഉള്ളൂ. പക്ഷെ അത് വേണ്ടായിരുന്നു, അതൊരു വല്ലാത്തൊരു കുരുക്കുടിച്ചൊരു പരിപാടിയാണ്. പക്ഷേ അതിന് എല്ലാവരും ഞങ്ങളോടൊക്കെ പറയുന്ന അഭിപ്രായം ഇതാ, ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം ഒരു കാർഡൊക്കെ ഉണ്ടാക്കി തയ്യാറാക്കി കൊടുക്കുന്ന നല്ലതായിരുന്നു. അല്ലെങ്കിൽ 60 വയസ്സ് മേളിലോട്ടുള്ള സ്ത്രീകൾക്ക് കാർഡ് തയ്യാറാക്കി കൊടുത്തിരുന്നെങ്കിലും അങ്ങനെ മതിയായിരുന്നു. ഇത് കണ്ട ആൾക്കാർ മൊത്തം കയറി ഇറങ്ങി ഇങ്ങനെ ഒരു ലാസ്റ്റ് എങ്ങനെ ആവാൻ പോകുന്നു. പിന്നെ അന്നത്തെ ഒരു വാഗ്ദാനം പുള്ളിക്കാരൻ പറഞ്ഞു, അത് ചെയ്തു പിന്നെ നോക്കട്ടെ എങ്ങനെയെന്ന് വെച്ചാൽ പോയിട്ട്
0: കണ്ടറിയാം.
1: അതെ അതെ അതെ.
0: ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം ചേട്ടാ ഇന്ന് പരിചയപ്പെട്ടതിൽ. എങ്ങനെയായി തീരുമാനം നോക്കാം. എന്തായാലും 100 ദിവസം ഒരു ടെസ്റ്റിംഗ് ആണ്, അതിനുശേഷമുള്ള പൂർണ്ണമായുള്ള തീരുമാനം. അപ്പൊ എന്തായാലും നോക്കാം അല്ലേ? ശരി, അപ്പൊ എന്തായാലും ഇന്ന് പരിചയപ്പെട്ടതിൽ സന്തോഷം കേട്ടോ.
1: ഓക്കെ, ശരി ശരി ശരി.
0: ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കാരായി ചന്തമുക്കിലെത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെട്ടത് ഡ്രൈവറായ റഹീമയ്ക്കാണ് കേട്ടോ. അതേ ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ RJ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90.9-നൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ചന്തമുക്കിലെത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
1: എന്റെ പേര് അപ്പു.
0: വളരെ ക്യൂട്ടായ പേരാണല്ലോ അപ്പു. അപ്പൊ അപ്പൊ ചേട്ടാ വീടടുത്ത് തന്നെയാണോ?
1: അല്ല, വർക്കല.
0: വർക്കല ശിവഗിരി സ്വദേശികളാണ്. ഇവിടെ എന്താ പരിപാടി?
1: ഇവിടെ മലയ്ക്ക് പോയിട്ട് തൊഴാൻ വന്നതാണ്. ഇപ്പൊ വീട്ടിൽ പോകുന്ന വഴിയാ.
0: പോകുന്ന വഴിയാണ്. ഓക്കെ. ദർശനമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു?
1: നല്ലതായിരുന്നു. തിരക്ക് കുറവുണ്ടായിരുന്നു. നല്ലപോലെ തൊഴുത്.
0: ഓക്കെ. ഇപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ അമ്മ, ഭാര്യ, ഒരു മോള്. മോനുണ്ടായിരുന്നു. മോന് ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു.
0: ഓക്കെ, ശരി ശരി. അപ്പൊ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ടൈൽസിന്റെ വർക്കാണ്.
0: ടൈൽസിന്റെ വർക്കാണ്. ജോലിയൊക്കെ എങ്ങനെ പോകുന്നു ഇപ്പോ?
1: ജോലി ഇപ്പോ മഴയൊക്കെ ആയതുകൊണ്ട് ഇത്തിരി കുറവാണ്. ലൈവ് കുഴപ്പമില്ലാതെ അങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോവും.
0: ഓക്കെ, ശരി.
1: നമ്മളെ പണി മാത്രമല്ല ചെയ്യുന്നത്, കൂട്ടുകാരെ പണികളും അപ്പുറം ഇപ്പുറമൊക്കെ പോയി ചെയ്യുന്നതുകൊണ്ട് ഒരു പരുവത്തിന് അങ്ങ് പോകും. ജീവിക്കാൻ കുഴപ്പമില്ല. ഭാര്യയ്ക്കും ചെറിയൊരു ജോലിയുള്ളതുകൊണ്ട് അങ്ങ് പോകുന്നു.
0: പോകുന്നു. ശരി ശരി. ഓക്കെ. അപ്പോഴേ നമ്മൾ ഇന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഇപ്പോൾ ഒരു വലിയ വാർത്തയാണ്. അതായത് KSRTC സ്ത്രീകൾക്കിപ്പം എന്താണ് സൗജന്യമായിട്ട് പ്രിയദർശിനി എന്ന പേരിൽ ഒരു ഓർഡിനറി ബസ് സർവീസ് ഒക്കെ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ അഭിപ്രായം എന്താ അതിന്?
1: എൻ്റെ അഭിപ്രായം ആണെങ്കിൽ അത് തെറ്റായിട്ടുള്ള തീരുമാനം. ഞാൻ പറയാം, പഠിക്കുന്ന കൊച്ചുങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്താൽ അത്രയും നന്നായിരിക്കും. ഒന്ന് തൊട്ട് 10 വരെയോ അല്ലെങ്കിൽ പ്ലസ് 2 വരെയോ കോളേജ് വേണമെന്നില്ല. ഈ ഇത്രയും ഒന്ന് തൊട്ട് പ്ലസ് 2 വരെ മതി, അത് നല്ലതായിരിക്കും. ഇത് വെറുതെ അല്ല, ഒരു ഉപയോഗവും ഇല്ല. അല്ലെങ്കിൽ ഒരു 50 വയസ്സിന് മേപോട്ടുള്ള സ്ത്രീകൾക്ക് മാത്രം, ഇതല്ലാതെ അവർക്ക് എങ്ങോട്ട് വേണമെങ്കിലും
0: പോവാം.
1: അത് വിയോജിപ്പാണ്. അത് വിയോജിപ്പ് തന്നെയാണ്. അതിൽ ഒരു കാരണവുമില്ല. അല്ലെ, 50 വയസ്സിന് മുമ്പോട്ട്
0: ഒന്നെങ്കിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആൺപെൺ വ്യത്യാസമില്ല എല്ലാവർക്കും കൊടുക്കണമായിരുന്നു, അല്ലെങ്കിൽ 60 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണമായിരുന്നു എന്നാണ് നമ്മുടെ അപ്പുചേട്ടൻ പറയുന്നത് അല്ലെ?
1: ചെറുപ്പക്കാരെ പെണ്ണുങ്ങൾക്ക് എന്തിനാണ് കൊടുക്കുന്നത്? ഒരു ഉപയോഗമില്ല.
0: KSRTC സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന പറയുന്നത്
1: തീർച്ചയായിട്ടും ഉണ്ടാവും. എന്തിന്? അല്ല, ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇത് ഈ കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്നതായിരുന്നു എന്തും നല്ലത്.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും അപ്പുചേട്ടൻ പറയുന്നത് വിദ്യാർത്ഥികൾക്ക്, പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നതായിരുന്നു ഏറ്റവും ബെസ്റ്റ്. അല്ലാതെ സ്ത്രീകൾക്ക് പൊതുവെ കൊടുത്തതിനോട് വിയോജിപ്പാണ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഭാവിയിൽ. ഏതായാലും ഒരു 100 ഡേയ്സ് ഇതിന് ഒരു ടെസ്റ്റ് ആണ്. അതിനുശേഷം പൂർണ്ണമായിട്ടും നിശ്ചയിക്കത്തുള്ളൂ. അപ്പൊ എന്തായാലും നോക്കാം. സോ എന്തായാലും ഒരുപാട് പേർക്ക് ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്നും പറയാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ RJ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again, we are back on Radio 1T with me, RJ Srishant, on Astraya FM 90, Nadinuppum, Nattarkuppum. Appo nammal angane nammade Chandamukhilathil ninnu oru vaadu nalla manushyare ingane parichayappettondirikkukayanu. Ee thottadutha oru chetan undu, chetane onnu parichayappedam. Cheta, peru enganeyanu?
1: Ente peru Rabish ennanu.
0: Rabish, Rabish etta, veedu aduthaneyano?
1: Aduthaneyanu, ivide oru 4-5 kilometer.
0: Okay, veedil aarukkunde?
1: Ammayundu, achanundu, wife undu, molundu.
0: Jeevithokke engane povu?
1: Sugayittu povu.
0: Happy aanu?
1: Happy aanu.
0: Okay, entha cheyyune?
1: Njan porathayirunnu, ippo naattil vannu.
0: Okay, appo ivide parivadi appo?
1: Ippom ivide അത്യാവശ്യം പുറത്തൊക്കെയുള്ള ചെറിയ പരിപാടിക്കൊക്കെ പോകും.
0: അപ്പൊ ഗൾഫിലായിരുന്നു അല്ലേ പറഞ്ഞത്? ഗൾഫിൽ എവിടെയാ?
1: കുവൈറ്റിലായിരുന്നു.
0: കുവൈറ്റിലാണ്. ഇപ്പൊ എങ്ങനെയുണ്ട് പശ്ചിമേഷ്യൻ സംഘർഷമൊക്കെ? നിങ്ങളുടെ ജോലി അഫക്ട് ചെയ്തിട്ടുണ്ടോ? എത്ര വർഷത്തെ പ്രവാസ ജീവിതം?
1: 6 വർഷം.
0: 6 വർഷം ആയതുള്ളൂ. ശരി, ഇപ്പൊ തുടക്കക്കാരനാണ്.
1: അതെ.
0: ശരി, അപ്പൊ എങ്ങനെ പോകുന്നു ഗൾഫിലെ ജീവിതം?
1: ഗൾഫിലെ ജീവിതം സുഖമായിരുന്നു.
0: ഹാപ്പിയാണ്. ശരി, അപ്പോഴേ ഞാൻ ഇന്ന് ചോദിക്കാൻ വന്നൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്രയൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയദർശിനി ബസ്സുകൾ പുറത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ എന്താണ് അതിൽ അഭിപ്രായം?
1: അഭിപ്രായം നല്ല അഭിപ്രായമാണ്. അത് ഞങ്ങൾക്ക് കൂടെ ആണുങ്ങൾക്ക് കൂടെ വേണം എന്നതാണ് നമ്മുടെ അഭിപ്രായം.
0: എന്താണ് സ്ത്രീകളെ കൺസിഡർ ചെയ്തപ്പോ പുരുഷന്മാരെയും കൂടെ കൺസിഡർ ചെയ്യാം അല്ലേ?
1: അതാണ് നമുക്ക് നമ്മളെല്ലാരെയും കൺസിഡർ ചെയ്താലും ഈ വികലാംഗര് അങ്ങനെയൊക്കെയുള്ള അംഗവയിലുള്ളവരോട് പരിഗണിക്കണം. അതുമല്ല ഒരു 60 വയസ്സ് മേലോട്ടുള്ളവർക്കും സൗജന്യയാത്ര നടപ്പാക്കിയത് നല്ലതായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം.
0: പൊതുവെ സ്ത്രീകൾക്ക് കൊടുത്തത് താല്പര്യമില്ലേ?
1: താല്പര്യമുണ്ട്. എന്നാലും നമുക്ക് ആണുങ്ങളിൽ എല്ലാവർക്കും കിട്ടിയാലും ഇതേപോലെ വികലാംഗരായ ആൾക്കാർക്കും പിന്നെ അങ്ങനെയുള്ള ആൾക്കാർക്കും കൂടെ പ്രായ ആൾക്കാർക്കും കൂടെ സൗജന്യം കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു. അതാണ് എന്റെ അഭിപ്രായം.
0: ഓക്കെ, അതൊരു വലിയ കാര്യം കേട്ടോ. പുരുഷന്മാർക്ക് പൊതുവെ കിട്ടിയില്ലെങ്കിലും പക്ഷെ എന്താണ് സ്പെഷ്യൽ കാറ്റഗറീസിലുള്ള പുരുഷന്മാർക്കെങ്കിലും ഒന്ന് ആ ഒരു ആനുകൂല്യം നടപ്പിലാക്കണം, അവർക്ക് വേണ്ടി നടപ്പിലാക്കണം എന്ന് പറയുന്നത് അല്ലേ?
1: അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും അങ്ങനെയുള്ളവർക്ക് കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു.
0: ഒരുപാട് പേര് പറഞ്ഞൊരു വിഷയമാണ് ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആൺപെൺ വ്യത്യാസം ഇല്ലാതെ വിദ്യാർത്ഥികൾക്ക് കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ചും കൂടെ ബെറ്റർ ആയതിനെ എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ എന്താ അഭിപ്രായം?
1: അതിലെ അഭിപ്രായം ചിലപ്പം ഫ്ലൈറ്റ് ബസ്സിനകത്ത് പോകുന്നില്ലേ വിദ്യാർത്ഥികൾ? അപ്പം KSRTC കൺസഷൻ ഫീസ് അങ്ങോട്ട് കൂട്ടിയിട്ടോ എന്ന് പറയുന്നു. അതിനെ പറ്റി അത്ര അറിവില്ല.
0: പ്രൈവറ്റിലാണോ?
1: അല്ലല്ല, KSRTC കൺസഷൻ ഫീസ് ഇപ്പം കൂട്ടിയിട്ടില്ലേ.
0: ശരി ശരി, അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് തീരുമാനം. അപ്പൊ ചേട്ടനൊക്കെ വിയോജിപ്പല്ല, നല്ലതാണ്. പക്ഷെ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ പുരുഷന്മാർക്കും കിട്ടിയില്ലെങ്കിലും ചില സ്പെഷ്യൽ കാറ്റഗറീസിലുള്ള ഡിഫറൻറ്റ് ലേബിൾഡ് ആയ പുരുഷന്മാർക്കൊക്കെ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു അല്ലേ?
1: അതാണ്, അതാണ് എന്റെ അഭിപ്രായം.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഒരു 100 ദിവസത്തെ ഒരു ടെസ്റ്റ് ആണ് ആക്ച്വലി. ഇതിന് ശേഷമേ തീരുമാനിക്കത്തുള്ളൂ ഇത് പൂർണ്ണമായിട്ട് എങ്ങനെ പോകണം എന്നുള്ളത്. അപ്പൊ എന്തായാലും സർക്കാർ ഒരു പുതിയ നയമൊക്കെ പ്രഖ്യാപിക്കുന്നു, പ്രതീക്ഷിക്കാം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ചന്തമുക്കിലെത്തി നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെടുന്നത് രബീഷ് ചേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ RJ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
2: പറക്കുകയായിരുന്നു.
1: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ. മലിനജലത്തിലൂടെയും മലിനമായ ഭക്ഷണത്തിലൂടെയുമാണ് ഷിഗല്ല ബാക്ടീരിയ പ്രധാനമായും പകരുന്നത്. വയറിളക്കം, പനി, വയറുവേദന, ഛർദി, രക്തം കലർന്ന മലം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. കുട്ടികളെ രോഗം കൂടുതലായി ബാധിക്കാൻ സാധ്യത, അതിനാൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും വൈകിക്കാതെ സമീപത്തെ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ കഴുകുക. ഭക്ഷണ ശുചിത്വം ഉറപ്പാക്കുക.
2: You are listening to Ashraya FM 90, Nadinoppam, Nattarkoppam.

0: பரங்கிடி. Yes, once again we are back on Radio 1T with me, RJ Srishant, on Ashraya FM 90, Nadinuppum, Nattarkuppum. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ ചന്തമുക്കിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്ത ഒരു ചേച്ചി ഉണ്ട്, ചേച്ചി ഒന്ന് പരിചയപ്പെടാം. ചേച്ചി പേരെങ്ങനെയാണ്?
1: എന്റെ പേര് ലത.
0: ലത, ലത ചേച്ചി വീട് അടുത്തന്നെയാണോ?
1: അഞ്ചൽ.
0: അഞ്ചലാണ്, ഓക്കെ. ഇവിടെ എന്താ പരിപാടി?
1: ഇവിടെ ഞാനും ബ്രദറും കൂടെ ഒരാളെ കാണാൻ വേണ്ടി വന്നതാ.
0: ശരി ശരി. അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് അമ്മ, മക്കള് നാലു പേര്.
0: നാല് മക്കളുണ്ട്, അടിപൊളി. മക്കളുടെയൊക്കെ പേരെന്താണ്?
1: അരുൺ, അമൃത, സൂര്യ, സൂരജ്.
0: ഓക്കെ, അടിപൊളി. ശരി ചേച്ചി, എന്താ ചെയ്യുന്നേ?
1: എനിക്ക് ബിസിനസ്സാണ്.
0: ബിസിനസ്സാണ്, എന്റർപ്രണർ ആണ്. എന്ത് ബിസിനസ്സാ?
1: ഞാൻ ഇവിടെ അല്ല, ഞാൻ ദുബായിലാണ് ഉള്ളത്. അവിടെ എനിക്ക് ബിസിനസ്സാണ്, പാർലർ.
0: പാർലർ ഒക്കെയാണ്. ശരി ശരി. എങ്ങനെ പോകുന്നു ജോലി?
1: കുഴപ്പമില്ല,
0: കുഴപ്പമില്ലാതെ
1: പോകുന്നു.
0: ഓക്കെ, അപ്പൊ പ്രവാസ ജീവിതം എങ്ങനെയുണ്ട്?
1: കുഴപ്പമില്ല, കഷ്ടമാണ്.
0: കഷ്ടമാണ് അല്ലേ?
1: അതെ അതെ.
0: ശരി ശരി. ഓക്കെ, അപ്പം നാട്ടിൽ ലീവിന് വന്നതാണ്?
1: അതെ,
0: ലീവിന് വന്നതാണ്. അപ്പൊ ദുബായ് പോയിട്ടൊക്കെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന നാടിനെ?
1: എന്താ പറയാ, നമ്മുടെ ഈ ഒരു പച്ചപ്പും കാര്യങ്ങളും ഒക്കെ അവിടെ ഇപ്പോഴും അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എനിക്കൊന്ന് നമ്മുടെ നാടിനെങ്കിൽ കുറച്ചും കൂടെ സേഫ്റ്റി ആണ് അവിടെ. ആ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ. എന്നാ ചോദിക്കും, നിങ്ങളുടെ നാടിനെ മറന്നാണോ നിങ്ങൾ ഈ പറഞ്ഞു ചോദിക്കുന്നത്? ഒരിക്കലും അല്ല, നമ്മുടെ നാട് എപ്പോഴും നമുക്ക് പിന്നെ എന്താ പറയാ, പെറ്റമ്മയാണ്, അതിന്റെ പോറ്റമ്മയാണ്.
0: തീർച്ചയായും, തീർച്ചയായും. നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആട്ടോ. ശരി, അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ മറ്റൊരു വിഷയമാണ്. അതായത് നമ്മുടെ KSRTC കഴിഞ്ഞ ദിവസം പ്രിയദർശിനി എന്ന പേരിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ചേച്ചിക്ക് എന്താ അഭിപ്രായം അതിന്?
1: നല്ല കാര്യമാണ് യാത്ര ചെയ്യുന്നവർക്ക്. കാരണം ഒരുപാട് പേർക്ക് അത് നല്ല കാര്യം തന്നെയാണ്. യാത്ര ചെയ്യുന്നവർക്ക് ഓക്കെയാണ്. പക്ഷേ പൈസ ഇല്ലാത്തവർക്ക് ഒരിക്കലും യാത്ര ചെയ്താൽ മാത്രം പോരല്ലോ. എന്നാലും ഒരു എമർജൻസി കേസിൽ ഓക്കെയാണ്.
0: ഓക്കെ, ശരി ശരി. അല്ലാതെ ഇപ്പൊ കുട്ടികൾക്കോ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കോ മാത്രം ഇത് പ്രൊവൈഡ് ചെയ്യേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായം ഉണ്ടോ?
1: ഇല്ല, ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾ എന്നുദ്ദേശിച്ച, പിന്നെ എനിക്ക് തോന്നുന്നു സ്ത്രീകളെക്കാൾ കുറച്ചുകൂടെ ബെറ്റർ കുട്ടികൾക്കും വയോജനങ്ങൾക്കും. കാരണം മറ്റുള്ളവർക്കൊക്കെ ജോലി ചെയ്യാൻ കഴിയുമ്പോഴും കുഴപ്പമൊന്നുമില്ലല്ലോ, അവർ ജോലി ചെയ്ത് ജീവിച്ചോളും. പക്ഷേ കുട്ടികൾ അങ്ങനെയല്ല, വയോജനങ്ങളും അങ്ങനെയല്ല. കാരണം അവർക്കായിരുന്നു കുറച്ചുകൂടെ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അത് എന്റെ മാത്രം അഭിപ്രായമാണ്, എനിക്ക് ഇതിനകത്ത് വേറൊന്നും പറയാനില്ല.
0: ശരി ശരി. അപ്പൊ ഏതായാലും ഒരുപാട് ആൾക്കാരുടെ ഒരു അഭിപ്രായമാണ് ചേച്ചി പറഞ്ഞത്. സോഫിയെന്തായാലും ഇതൊരു 100 days ഒരു ടെസ്റ്റ് പോലെയാണ്. ഒരു 100 ദിവസത്തിന് ശേഷം മാത്രമേ ഉള്ളൂ പൂർണ്ണമായിട്ട് നിശ്ചയിക്കത്തുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം, ഭാവിയിൽ നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കാം. ശരി, അപ്പൊ എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം കേട്ടോ.
1: താങ്ക്സ്.
0: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ചന്തമുക്കിലെത്തിയെന്ന് ഒരുപാട് പേര് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ പരിചയപ്പെട്ടത് അഞ്ചൽ സ്വദേശിയായ ലത ചേച്ചിയാണ് കേട്ടോ. ദീ ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ, RJ ശ്രീശാന്ത്, ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന പ്രസാദ.
1: പ്രസാദേട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ടേ,
1: ആയിരം പറ മുത്തുണ്ടേ,
3: അനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരം പറ മുത്തുണ്ടേ.
4: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനെ വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ എഫ് എം 90.
5: കാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹായ്, ഹലോ, നമസ്കാരം, വെരി ഗുഡ് ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു കാസിക് കഫി. ഇവിടെ ഇഷ്ടംപോലെ പാട്ടോണ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം കാസിക് കഫിയുമായിട്ട് ഇതായി ഒരു ഉച്ച ടൈമിൽ എത്തിച്ചേർന്നിരിക്കുന്നത് RJ അനൂഷയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് എൻജോയ് ചെയ്യാനുള്ള സമയമാണ്. കാരണം ഇത്രയും നേരമായിട്ട് നമ്മുടെ ഫേവറേറ്റ് പാട്ടുകളാണ് നമ്മൾ ഇത്രയും നേരം റേഡിയോയിലൂടെ പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നിങ്ങൾ ലിസണേഴ്സിനുള്ള അവസരമാണ്. നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന, നിങ്ങളൊക്കെ കേൾക്കാനായിട്ട് കൊതിക്കുന്ന ആ മനോഹരമായ പാട്ടുകളൊക്കെ വിളിച്ച് ഞങ്ങളെ അറിയിക്കേണ്ട സമയമാണ്. അതും പ്രിയ

പെട്ടവർക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് റിക്വസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-7491-909-0904-291-9900 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് പാട്ടുകളൊക്കെ ഡിമാൻഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. കാരണം ഒരുപാട് പേര് വിളിക്കുന്ന ഒരു പ്രോഗ്രാമാണ് പാട്ട് കേൾക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വിളിച്ചാൽ ചിലപ്പോൾ കണക്ഷൻ ആ കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. 9562-6649-909 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയച്ചുകൊണ്ടും പാട്ടുകളൊക്കെ ഡിമാൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും ഐശ്വര്യമായിട്ട് നമ്മളിതാ കാസറ്റ് കഫേ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. രണ്ട് നല്ല പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാൻ പോകുന്നത്. കീപ് ഓൺ ലിസണിങ് ടു ആസ്ഫ്രേ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
2: ഏക് ദശക് പഹലേ ഭാരത് സോളർ പവർ കെ മാംലേ മേ ബഹുത് പീച്ചേ ഥാ ലേക്കിൻ ആജ് സോളർ പവർ കെ മാംലേ മേ ഭാരത് ദുനിയാ കെ ടോപ് 5 ദേശോ മേ ആ ഗയാ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
5: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യാസിഡ് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: വെൽക്കം ബാക്ക് ടു കാസിഡ് കഫി. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് ഇതാ കൂടെയുള്ളത് ആർ ജെ അനൂഷയാണ് കേട്ടോ. അപ്പൊ 2 മണിവരെ നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് ഏത് തന്നെയാണെങ്കിലും ലൈവിലേക്ക് വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ റിക്വസ്റ്റ് ചെയ്യേണ്ട സമയമാണ്. അപ്പൊ എന്തായാലും വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474291909094 2919 0909 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് പാട്ടുകളൊക്കെ ഡിമാൻഡ് ചെയ്യേണ്ടത്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 95266490909 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ എന്തായാലും ഒരു കോളർ വെയിറ്റിംഗിലാണ് പാട്ട് ചോദിച്ചു വാങ്ങിക്കാനായിട്ട് നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ,
3: ഹലോ,
2: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് ആരാ സംസാരിക്കുന്നേ? എന്തൊക്കെയുണ്ട് ആൽഫി വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. പുറത്താണോ അല്ലെങ്കിൽ വീട്ടിലാണോ? വീട്ടിലാണല്ലേ. ഓക്കെ, ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നു?
3: നന്നായിട്ട്
2: പോകുന്നു. സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസം ആയില്ലേ? പുതിയ ഫ്രണ്ട്സിനെ ഒക്കെ കിട്ടിയായിരുന്നോ? കിട്ടി, പഴയ ഫ്രണ്ട്സ് ഒക്കെ തന്നെ ആണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഏത് പാട്ടാണ് കാസറ്റ് കഫേയിലൂടെ കേൾക്കേണ്ടത്? അല്ലിമലർ കാവിൽ പൂരം കാണാൻ അന്ന് ഞങ്ങൾ പോയി എന്ന പാട്ടല്ലേ? ഒരു എവർഗ്രീൻ സോങ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഈ സിനിമ കണ്ടിട്ടുണ്ടോ? ഈ സിനിമ കണ്ടിട്ടുണ്ടോ? സിനിമ കണ്ടിട്ടില്ല. പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ, പഴയ പാട്ടുകൾ. ഓക്കെ, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ട് ആൽഫിയുടെ വക അല്ലിമലർ കാവിൽ എന്ന നമ്മുടെ ലാലേട്ടന്റെ പാട്ടല്ലേ. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ എന്താ ലാൽഫി വിളിച്ചിട്ട് നല്ലൊരു എവർഗ്രീൻ സോങ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. മിഥുനം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് എം ജി ശ്രീകുമാർ സാർ പാടി ഗംഭീരമാക്കിയ ഒരു പാട്ടാണ് കേട്ടോ. ഒ എൻ ബി കുറുപ്പ് സാറാണ് ഈ പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത്. എം ജി രാധാകൃഷ്ണൻ സാറാണ് ഈ പാട്ടിന്റെ മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കൂടി വായിക്കാം. ഹായ് ചേച്ചി, എനിക്ക് സർക്കാർ മൂവിയിലെ സിംതാങ്കാരൻ എന്ന സോങ് പ്ലേ ചെയ്ത് തരുവോ? കൊട്ടാരക്കരയിൽ നിന്നാണ് ഞാൻ ഈ ഒരു മെസ്സേജ് അയക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ശ്രീലക്ഷ്മി നമുക്ക് മെസ്സേജ് അയച്ച് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പം എന്തായാലും നല്ലൊരു അടിപൊളി തമിഴ് സോങ് തന്നെയാണ് ശ്രീലക്ഷ്മി ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. സർക്കാർ എന്ന മൂവിക്ക് വേണ്ടിയിട്ട് ബംബ ബാക്കിയയും വിപിൻ അനേജയും ആൻഡ് അപർണ നാരായണനും ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടി അടിപൊളിയാക്കിയിരിക്കുന്നത്. മാത്രമല്ല എ ആർ റഹ്മാൻ സാറിൻ്റെ ഗംഭീരമായൊരു മ്യൂസിക് കോമ്പോസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു മലയാളം സോങ് ആൻഡ് ഒരു തമിഴ് സോങ് ദ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരികയാണ്. കീപ് ഓൺ ലിസണിങ് ടു ആസ്പ്രേ ഫ്രം 90
4: ഉടനെ

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആറ്റ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
6: Nammude Dimos Furniture-il Mass Vishu Class Offer. Adhe, ini vendathathu koduthu vendathu vaangam. April 1 mudal June 30 vare Mega Exchange Melayana Dimos ningalkkayi orukkirikkunnathu. Santoshavartha Dimos Furniture ippol Tiruvallayilum. Dimos Furniture, Pulaman, Kottarakara.
7: Ashraya FM 90, Nadinoppam, Nattarkoppam.
8: സംസ്ഥാനത്ത് ശിഖല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ. മലിനജലത്തിലൂടെയും മലിനമായ ഭക്ഷണത്തിലൂടെയുമാണ് ശിഖല ബാക്ടീരിയ പ്രധാനമായും പകരുന്നത്. വയറിളക്കം, പനി, വയറുവേദന, ഛർദി, രക്തം കലർന്ന മലം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. കുട്ടികളെ രോഗം കൂടുതലായി ബാധിക്കാൻ സാധ്യത, അതിനാൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും വൈകിക്കാതെ സമീപത്തെ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ കഴുകുക. ഭക്ഷണ ശുചിത്വം ഉറപ്പാക്കുക.
7: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ്, അങ്ങനെ മിഥുനം എന്ന മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എവർഗ്രീൻ സോങ് ആണ് നമ്മളിപ്പോൾ കാസറ്റ് കഫേയിലൂടെ കേട്ട് എൻജോയ് ചെയ്തത്. കാസറ്റ് കഫേയാണ് കേട്ടോണ്ടിരിക്കുന്നത്. ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് കൂടിയുള്ളത് ആർ ജെ അനുഷയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞ് 32 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പാട്ടുകളൊക്കെ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ടെങ്കിൽ, അത് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ലൈവിലേക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-291-9090 എന്ന നമ്പറിലേക്കാണ്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-49090 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ ഏതായാലും അടുത്തൊരു കോളത്ത് ആ പാട്ട് ചോദിച്ചു വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ റെഡി ആയിട്ട് നിന്ന ആൾക്ക് അത്യാവശ്യമായിട്ട് എവിടെയോ പോയിന്റ് വന്നു, അതുകൊണ്ട് തന്നെ കോൾ ഡ്രോപ്പ് ആയിരിക്കണം. നമുക്ക് എന്തായാലും മെസ്സേജ് വായിക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ലാവണ്യയാണ് ഫ്രം കൊട്ടാരക്കര. ഹലോ, നമസ്കാരം ചേച്ചി. എനിക്ക് താമരപ്പൂവുക്കും തണ്ണിക്കും വെന്നയ്ക്കും സൺഡേ വന്നതില്ലേ എന്ന സോങ് എൻ്റെ ഹസ്ബൻഡ് മണിലാലിന് വേണ്ടി വെച്ച് തരുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ലാവണ്യ കൊട്ടാരക്കരയിൽ നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ട് തന്നെയാണ് താമരപ്പൂവുക്കും എന്ന് തുടങ്ങുന്ന ഈ ഒരു പാട്ട്. പസുംപോൻ എന്ന ഒരു പഴയ മൂവിയിലെ പാട്ടാണ്. പക്ഷേ ലിയോ എന്ന സിനിമ, വിജയ് അഭിനയിച്ച ലിയോ എന്ന സിനിമയിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഹിറ്റായി മാറിയത് എന്ന് തന്നെ പറയാം. കൃഷ്ണചന്ദ്രനും അതുപോലെ സുജാത മോഹനും ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് ആലപിച്ചിരിക്കുന്നത്. വിദ്യാജിയാണ് പാട്ടിന്റെ മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കൂടി വായിക്കാൻ. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശാന്ത ചേച്ചിയാണ്. കേളി എന്ന മൂവിയിലെ താരം ബാൽക്കണ്ണാടി നോക്കി എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ നല്ലൊരു പാട്ട് തന്നെയാണ് കേളി എന്ന മൂവിയിലെ താരം ബാൽക്കണ്ണാടി നോക്കി എന്ന് തുടങ്ങുന്ന പാട്ട്. ചിത്രാമ്മയാണ് ഈ ഒരു പാട്ട് പാടി ഗംഭീരമാക്കിയിരിക്കുന്നത്. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പഴയ പാട്ടുകളുടെ ലിസ്റ്റിൽ എപ്പോഴും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയായിരിക്കും ഒരു പാട്ട് എന്ന് വേണമെങ്കിൽ പറയാല്ലേ. അപ്പോൾ രണ്ട് നല്ല പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും പാട്ടുകളൊക്കെ ചോദിച്ച് വാങ്ങിക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ മടിച്ചു നിൽക്കേണ്ട, ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0474-291-9090 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ട നമ്പർ. 9526649090 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോൺ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
4: ഇഷ്ടം പോലെ പാട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: ചേട്ടാ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
3: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
2: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
3: അൽജോ വിലക്കുറവിന്റെ വിസ്മയം.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
6: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ
1: വായിക്കുന്നത് ഉദയൻ കിളിയൻ. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ജനപങ്കാളിത്തം ജനാധിപത്യത്തിൽ ഏറെ പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് 2026 ഉദ്ഘാടനം സ്പീക്കർ നിർവഹിച്ചു. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസ് പ്രക്രിയകളിൽ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. പകർച്ചവ്യാധി വ്യാപനം സംസ്ഥാനത്ത് ഈ വർഷം കൂടുതലാണെന്നും ഈ മാസം 70 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ഇറാനെ സമനിലയിൽ തളച്ച് ന്യൂസിലന്റ്. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് ശ്രീ മോദി ഇന്ന് പങ്കെടുക്കുക. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, UK പ്രധാനമന്ത്രി ഖിയർ സ്റ്റാമർ, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയദ് അൽ നഹ്യാൻ എന്നിവരുമായി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. G7 ഉച്ചകോടിയിൽ ഇത് 13 തവണയാണ് ഇന്ത്യ പങ്കാളിയാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് ദ വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെലഗ്രിനി. സ്ലോവാക് ഭരണകൂടത്തിനും ജനങ്ങൾക്കും നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പറഞ്ഞു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ കാര്യക്ഷമമായ നടത്തിപ്പിനായി പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രിയും സ്ലോവാക് പ്രധാനമന്ത്രിയും തമ്മിൽ ധാരണയായി. ഇന്ത്യ സ്ലോവാക്യ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താനും ബ്രാറ്റിസ്ലാവിയയിൽ ഇരു നേതാക്കളും ഇന്നലെ നടത്തിയ പ്രതിനിധിതല ചർച്ചയിൽ തീരുമാനിച്ചു. സ്ലോവാക് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി അല്പസമയം മുൻപ് ഫ്രാൻസിലേക്ക് തിരിച്ചു. വർദ്ധിച്ച ജനപങ്കാളിത്തം ജനാധിപത്യത്തിലേറെ പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനും വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനും ജനപങ്കാളിത്തം അനിവാര്യമാണെന്നും ന്യൂഡൽഹിയിൽ വികസിത ഭാരത് യൂത്ത് പാർലമെന്റ് 2026 ദേശീയതല മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു.
2: വികസിത് ഭാരത് കെ സങ്കൽപ് കോ പൂരാ കർനേ കെ ലിയേ ഓർ കഠിൻ മെഹനത് കർകർ ഓർ പരിശ്രം കർകർ उस सपने पूरा करने की जिम्मेदारी भारत के नौजवानों की है. आपसे प्रेरणा लेकर इस केंद्रीय कक्ष से जब आप जाएं अलग अलग राज्यों के अंदर युवाओं के नैतिक साहस के साथ युवाओं में आकांक्षी युवाओं के अंदर नेतृत्व क्षमता को डेवलप करना उनकी भागीदारी बढ़ाना और किस तरीके से हम भारत को बदल सकते हैं.
0: കേരളത്തിൽ നിന്നുള്ള 3 യുവ പ്രതിനിധികൾ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. സംസ്ഥാനതല റൌണ്ടിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച അലീഷ, അനിൽ, ശിവാനി എം, ദേവിക കെ എന്നിവരാണ് ദേശീയതല മത്സരത്തിൽ പങ്കെടുക്കുന്നത്. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ കേരളത്തിൽ ജൂലൈ 1 മുതൽ ആരംഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
3: രണ്ട് ഘട്ടങ്ങളായി നടക്കുന്ന സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടക്കുക. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിൽ നടക്കും. സെൻസസിനായി ആകെ 33 ചോദ്യങ്ങളാണ് വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. ഇന്നു മുതൽ ആരംഭിക്കുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് sc.census.gov.in എന്ന പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാവുന്നതാണ്. ഈ വിവരങ്ങൾ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസാണ് ഇത്തവണത്തേത്. സെൻസസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും പരാതികൾക്കും പൊതുജനങ്ങൾക്ക് 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോക്ഭവനിൽ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. സെൻസസ് പ്രക്രിയകളിൽ എന്യൂമറേറ്റർമാരുമായി പൂർണ്ണമായും സഹകരിക്കണമെന്ന് ഗവർണർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ജനുവരി മുതൽ ജൂൺ വരെ കേരളത്തിൽ 146 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഈ മാസം 70 ഷിഗല്ല കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ 2 പേർ വീതവും തൃശൂരിൽ ഒരാളും രോഗം ബാധിച്ച് മരിച്ചു. കോഴിക്കോട് ഒരു കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമാണെന്ന് മന്ത്രി അറിയിച്ചു. നിപയിൽ 38 പരിശോധനകൾ നടത്തിയതിൽ 37 കേസുകളും നെഗറ്റീവാണെന്നും അദ്ദേഹം പറഞ്ഞു. പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും തെരഞ്ഞെടുപ്പ് കാരണം മഴക്കാല പൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പകർച്ചവ്യാധിയെ നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി പ്രമുഖ ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് രാജ്യത്ത് ഈ മാസം 22 വരെ കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി. പരീക്ഷാ അട്ടിമറികളും തട്ടിപ്പുകളും തടയുന്നതിന്റെ ഭാഗമായി ഇലക്ട്രോണിക്സ് ആന്റ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം എടുത്ത ഈ തീരുമാനത്തെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സ്വാഗതം ചെയ്തു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വ്യാജ അവകാശവാദങ്ങൾ തടയാൻ നേരത്തെ പോസ്റ്റ് ചെയ്ത സന്ദേശങ്ങൾ തിരുത്താനുള്ള ഫീച്ചറും ജൂൺ 30 വരെ നിഷ്ക്രിയമാക്കാൻ ടെലിഗ്രാമിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ താൽപര്യം മുൻനിർത്തി പരീക്ഷ സുരക്ഷിതമായി നടത്താൻ ഈ നടപടികൾ സഹായിക്കുമെന്ന് NTA വ്യക്തമാക്കി. ഇന്ത്യൻ LNG കപ്പൽ ദിശ ഹോർമൂസ് കടലെടുക്ക് സുരക്ഷിതമായി കടന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിനുശേഷം ഹോർമൂസിലൂടെ സഞ്ചരിക്കുന്ന ആദ്യ വാണിജ്യ കപ്പലുകൾ ഒന്നാണിത്. 62,370 മെട്രിക് ടൺ ദ്രവീകൃത പ്രകൃതിവാതകവുമായി വരുന്ന കപ്പൽ മറ്റന്നാൾ ഗുജറാത്ത് തീരത്തെത്തും. ഡീസൽ വിമാന ഇന്ധന കയറ്റുമതിക്കുള്ള പ്രത്യേക അധിക എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 13.05 രൂപയിൽ നിന്ന് 14 രൂപയായും വിമാന ഇന്ധന കയറ്റുമതി തീരുവ 9.05 രൂപയിൽ നിന്ന് 12.05 രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഉത്തരവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി വിപുലീകരണം താൽക്കാലിക അംഗത്വത്തിൽ മാത്രമായി ഒതുക്കിയാൽ രക്ഷാസമിതി പരിഷ്കരണ ശ്രമങ്ങൾ പരാജയപ്പെട്ടേക്കാമെന്ന് ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി P. Harish നിലപാട് വ്യക്തമാക്കിയത്.
5: IGN cannot be fundamentally different from other UN processes. We urge the co-chairs to take the lead on formulating a text with clearly defined milestones and timelines, and thereafter consider if necessary and as appropriate any bridging proposal. In closing, it is India's sincere hope that the co-chairs would suitably take into account our views and amend the elements paper suitably in order to make it more objective. India would also like to reiterate that we will continue to support all earnest efforts by the co-chairs and other groups and member states towards achieving real reforms of the UN Security Council.
0: കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ വിവിധ മേഖലകളിലുണ്ടായത് ശ്രദ്ധേയമായ പരിവർത്തനങ്ങളെന്ന് കേന്ദ്ര സർക്കാർ. ജനക്ഷേമം മുൻനിർത്തിയുള്ള നിരവധി മുൻനിര സംരംഭങ്ങൾ ഈ കാലയളവിൽ നടപ്പിലാക്കി. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയങ്ങളും നടപടികളുമാണ് രാജ്യം ഇക്കാലയളവിൽ സ്വീകരിച്ചത്. ഓപ്പറേഷൻ സിന്ധൂറിലൂടെ തീവ്രവാദം അനുവദിക്കില്ല എന്ന ശക്തമായ സന്ദേശവും ലോകത്തിന് നൽകാൻ ഇന്ത്യയ്ക്ക് സാധിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ഇറാനും ന്യൂസിലൻഡുമായുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും 2 ഗോളുകൾ വീതമാണ് നേടിയത്. ഇന്നലെ നടന്ന കേപ്പ് വെർഡെ സ്പെയിൻ, ബെൽജിയം ഈജിപ്റ്റ്, സൌദി അറേബ്യ യുറുഗ്വേ മത്സരങ്ങളും സമനിലയിൽ പിരിഞ്ഞു. മിന്നും പ്രകടനം കാഴ്ചവച്ചാണ് കേപ്പ് വെർഡെ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾരഹിത സമനിലയിൽ തളച്ചത്. ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സെനഗൽ പോരാട്ടം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവെ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയെയും നേരിടും. E20 ഇന്ധനം ഉപയോഗിക്കുന്നത് വാഹന ഇൻഷുറൻസ് ക്ലെയിമുകൾ നിരസിക്കപ്പെടുന്നതിന് കാരണമാകുമെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. E20 ഇന്ധനം ഉപയോഗിച്ചാലും മോട്ടോർ ഇൻഷുറൻസ് പോളിസികൾക്ക് യാതൊരു തടസ്സവും ഉണ്ടാകില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ജനപങ്കാളിത്തം ജനാധിപത്യത്തിൽ ഏറെ പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് 2026 ഉദ്ഘാടനം സ്പീക്കർ നിർവഹിച്ചു. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സംസ്ഥാനത്ത് ഇന്ന് തുടക്കം കുറിച്ചു. സെൻസസ് പ്രക്രിയകളിൽ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്ക. പകർച്ചവ്യാധി വ്യാപനം സംസ്ഥാനത്ത് ഈ വർഷം കൂടുതലാണെന്നും ഈ മാസം 70 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും ആരോഗ്യമന്ത്രി കെ. മുരളീധരൻ. നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പായ ടെലഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ഇറാനെ സമനിലയിൽ തളച്ച ന്യൂസിലാന്റ്.

ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് ഇതാ കൂടിയുള്ളത് ആർ ജെ അനുഷയാണ് കേട്ടോ. അപ്പൊ എന്തായാലും 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കാസറ്റ് കഫേയിലൂടെ ലിസണേഴ്സിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് കേട്ട് ഇതാ 1 മണിക്കൂർ കടന്നുപോയി. 1 മണിയിൽ ഇങ്ങനെ സമയം എത്തി നിൽക്കുകയാണ് ഇപ്പോൾ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇനി 2 മണി വരെയാണ് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് എൻജോയ് ചെയ്യാനുള്ള സമയം നമ്മൾ അനുവദിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും വേഗം തന്നെ ലൈവിലേക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-49090 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ആയൂരിൽ നിന്നും രാഘവൻ ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന സിനിമയിലെ ദേവസഭാതലം എന്ന പാട്ട് വെച്ച് തരണം എന്നാണ്. ഈ പാട് നമ്മുടെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നുകൂടി എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഗംഭീര പാട്ട് തന്നെയാണ് രാഘവൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. 9 രാഗത്തിൽ, അതായത് ഹിന്ദോളം, തോടി, പന്തുവരാളി, മോഹനം, ശങ്കരാഭരണം, ഷൺമുഖപ്രിയ, കല്യാണി, ചക്രവാകം, രേവതി, അങ്ങനെ 9 രാഗങ്ങളിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു പാട്ടാണ് ദേവസഭാതലം എന്ന് തുടങ്ങുന്ന മലയാളത്തിലെ തന്നെ ഒരു ഗംഭീര സോങ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു പാട്ടാണ്. പാടിയിരിക്കുന്നത് ദാസാറും രവീന്ദ്രൻ മാഷും ശരത് സാറും ചേർന്നിട്ടാണ് കേട്ടോ. ഈ പാട്ടിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം സാറാണ്. ആൻഡ് മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത് രവീന്ദ്രൻ മാസ്റ്ററും ചേർന്നിട്ടാണ്. അപ്പോൾ എന്തായാലും രാഘവൻ ചേട്ടന് വേണ്ടിയിട്ട് ദേവസഭാതലം എന്ന് തുടങ്ങുന്ന ഈ ഒരു പാട്ട് നമ്മൾ ഉറപ്പായിട്ടും വെച്ച് തരുന്നതായിരിക്കും. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് കൊട്ടാരക്കരയിൽ നിന്നും ജെയ്സൺ ആണ് കേട്ടോ. 1 മെഴുതിരിയുടെ നെടുകയിലിരിക്കാൻ വിശുദ്ധൻ മൂവിയിലെ ഈ പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടാണ് ജെയ്സൺ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു പാട്ട് തന്നെയാണ് ജെയ്സണൻ ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. വിശുദ്ധൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഷഹബാസ് അമനും മൃദുല വാര്യരും ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. റഫീഖ് അഹമ്മദാണ് പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത്. മ്യൂസിക് കോമ്പോസിഷൻ ചെയ്തിരിക്കുന്നത് വേറെ ആരുമല്ല, സാക്ഷാത് ഗോപി സുന്ദറാണ്. അപ്പോൾ 2 നല്ല പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാൻ പോകുന്നത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്പ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: യാസിഡ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന സിനിമയിലെ ഒരു ഗംഭീരൻ സോങ് ആണ് നമ്മളിപ്പോൾ കാസറ്റ് കഫേയിലൂടെ കേട്ട് എൻജോയ് ചെയ്തത്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 19 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് ഇതാ കൂടിയുള്ളത് ആർജെ അനൂഷയാണ്. അപ്പോൾ നിങ്ങൾക്കും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിക്കാൻ, വിളിക്കേണ്ട നമ്പർ ഇതാണ് 04 7 4 2 9 1 9 0 9 0 എന്ന നമ്പറിലേക്ക്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9 5 2 6 4 9 0 9 0 എന്ന നമ്പറിലേക്ക്. നമുക്ക് എന്തായാലും അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് ആരാ സംസാരിക്കുന്നേ? ഓക്കെ, ബിജു ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: എന്റെ കുടുംബത്തെ വിശേഷം അറിയാനാണോ നിങ്ങൾ ഈ നമ്പർ ഇടുന്നത്, അതോ പാട്ടിലാണോ?
0: മനസ്സിലായില്ല.
1: എന്റെ കുടുംബത്തിലെ എന്റെ വീട്ടിലെ വിശേഷം അറിയാനാണോ നിങ്ങൾ ഈ നമ്പർ പറയുന്നത്, അതോ പാട്ടിനാണോ?
0: ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ചേട്ടന്റെ ഇഷ്ടമുള്ള പാട്ടങ്ങ് പറഞ്ഞു, നമ്മൾ വെടിച്ചു തരാം. ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: എനിക്ക് ഇണക്കാത്ത വെള്ളിച്ചില്ലം വിതറി.
0: വെള്ളിച്ചില്ലം വിതറി എന്ന പാട്ടല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഇല്ല.
0: ഡെഡിക്കേഷൻ ആർക്കും ഇല്ല, ചേട്ടന് വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വെച്ചു തരാം. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും മോഡനാ വട്ടത്ത് നിന്നും ബിജു ചേട്ടനാണ് വിളിച്ചത്. ആൾ ഇത്തിരി കലിപ്പിലൊക്കെ ആണെന്ന് തോന്നുന്നു, എന്നാലും സാരമില്ല. ചേട്ടന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാ, കലിപ്പൊക്കെ മാറാനായിട്ട് നമ്മൾ വെച്ച് തരുന്നതായിരിക്കും. സിന്ദൂർ എന്ന സിനിമയിലെ നല്ലൊരു പഴയ പാട്ട് തന്നെയാണ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ദൽബാരി കാനഡ എന്ന രാഗത്ത് കെ ജെ യേശുദാസ് സാറാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. സത്യനന്ദി കാടാണ് ഈ പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത്. എ ടി ഉമ്മസ് സാറാണ് മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ദേഷ്യമൊക്കെ അങ്ങ് അലിഞ്ഞു പോകട്ടെ ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ. നമുക്ക് എന്തായാലും അടുത്തൊരു മെസ്സേജ് കൂടി വായിക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ചെങ്കമനാട് നിന്നും സൂരജാണ്. സൂരജ് ചോദിച്ചിരിക്കുന്ന പാട്ട്, ഹായ് ചേച്ചി, എൻ്റെ ലവർ അഞ്ജലിക്ക് വേണ്ടിയിട്ട് ഡിവറ്റ് എന്ന സിനിമയിലെ അഞ്ജലി അഞ്ജലി എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂരജ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ട് തന്നെയാണ് കേട്ടോ. അപ്പം എന്തായാലും നല്ലൊരു പാട്ടാണ്. ഡിവറ്റ് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് എസ് ബി പി സാറും അതുപോലെ തന്നെ ചിത്രാമ്മയും ചേർന്ന് പാടി ഗംഭീരമാക്കിയ ഈ ഒരു റൊമാൻറ്റിക് സോങ്ങിന് മ്യൂസിക് കോമ്പോസിഷൻ ചെയ്തിരിക്കുന്നത് വേറെ ആരുമല്ല, എ ആർ റഹ്മാൻ സാറാണ്. അപ്പം എത്ര കാലം കഴിഞ്ഞാലും നമ്മളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടിൻ്റെ ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയായിരിക്കും ഈ ഒരു പാട്ട്. അപ്പോൾ സൂരജിന് വേണ്ടിയിട്ടും സൂരജിൻ്റെ അഞ്ജലിക്ക് വേണ്ടിയിട്ടും ഈ ഒരു പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ വെച്ച് തരുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കായിട്ട് പാട്ടുകളൊക്കെ റിക്വസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിക്കാൻ, വിളിക്കേണ്ട നമ്പർ ഇതാണ് 04 7 4 2 9 1 9 0 9 0 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9 5 2 6 4 9 0 9 0 എന്ന നമ്പറിലേക്ക്.

0: அழகுக்கு கவிதாஞ்சலி. ஆஸ்ட்ரியா எஃப்எம் 90 நாடினொப்பம் நாட்டார்க்கொப்பம்.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യേസ്, അങ്ങനെ ഒരു നിമിഷം തരുമെന്ന് തുടങ്ങുന്ന നമ്മുടെ ദാസേട്ടൻ ആലപിച്ച ഒരു എവർ ഗ്രീൻ സോങ് ആണ് കാസറ്റ് കഫേയിലൂടെ കേട്ട് എൻജോയ് ചെയ്തത്. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുകളുമായിട്ട് ഇതാ കൂടെയുള്ളത് ആർ ജെ അനൂഷയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പാട്ടുകളൊക്കെ ഇതുപോലെ നിങ്ങൾക്കും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ, അതും പ്രിയപ്പെട്ടവർക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291909 എന്ന നമ്പറിലേക്ക് അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490909 എന്ന നമ്പറിലേക്കാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു കോളർ വെയിറ്റിംഗിലാണ്. പാട്ട് ചോദിച്ചു വാങ്ങിക്കാനായിട്ട് നോക്കാൻ വരണത്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കുന്നേ?
1: എന്റെ പേര് രാജേഷ്.
0: രാജേഷ്, എവിടുന്നാ ചേട്ടാ വിളിക്കുന്നേ?
1: ഓക്കെ,
0: വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് വൈഫുണ്ട്, രണ്ട് മക്കളുണ്ട്.
0: ഓക്കെ, ചേട്ടൻ എന്താ ചെയ്യുന്നേ? സ്കൂൾ ബസിന്റെ ഡ്രൈവർ ആണല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ ഡ്യൂട്ടി ടൈം ഒക്കെ കഴിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കുകയാണോ? ഫുഡ് ഒക്കെ കഴിച്ചിട്ട്?
1: രാവിലത്തെ ഡ്യൂട്ടി കഴിഞ്ഞു.
0: ഓക്കെ, ഇനിയിപ്പോ വൈകുന്നേരം അല്ലേ?
1: വൈകുന്നേരം 3 മണിക്ക്.
0: ഓക്കെ ഓക്കെ. ഫുഡ് ഒക്കെ കഴിച്ചായിരുന്നോ?
1: കഴിച്ചില്ല.
0: ഓക്കെ ഓക്കെ. അപ്പൊ അത് ആ ഒരു സമയം വരെ നമുക്ക് ഇഷ്ടമുള്ള പാട്ട് കേട്ടെങ്കിൽ ഇരിക്കാം അല്ലേ. ഏത് പാട്ടാ കേൾക്കേണ്ടത് കാസറ്റ് കഫേയിലൂടെ? അഴകേ കൺമണി എന്ന് തുടങ്ങുന്ന പാട്ടല്ലേ. ഓക്കെ, ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ? എല്ലാവർക്കും വേണ്ടിട്ടാണ് ഈ ഒരു പാട്ടല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ. അപ്പൊ എന്തായാലും ചേട്ടൻ, രാജേഷ് ചേട്ടൻ വിളിച്ചിട്ട് ഡിമാൻഡ് ചെയ്തിരിക്കുന്ന പാട്ട് കസ്തൂരി മാൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് പി ജയചന്ദ്രൻ സാറും അതുപോലെ തന്നെ സുജാത മാമും പാടി മനോഹരമാക്കിയ ഒരു പാട്ടാണ്. കൈതപ്രം സാറാണ് ഈ പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത്. മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത് ഔസേപ്പച്ചൻ സാറും ചേർന്നിട്ടാണ്. അപ്പോൾ നല്ലൊരു പാട്ട് തന്നെ ചേട്ടന് വേണ്ടിയിട്ട് നമ്മൾ വെച്ച് തരുന്നതായിരിക്കും. ആൻഡ് നമുക്ക് അടുത്തൊരു മെസ്സേജ് വാട്സപ്പിൽ വന്നിരിക്കുന്നത് വായിക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് തസ്നിയാണ്. പേരില്ലാ രാജ്യത്തെ രാജകുമാരി ഫ്രം ദ മൂവി ബോഡി ഗാർഡ്. ഈ പാട്ട് വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് തസ്നി മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബോഡി ഗാർഡ് എന്ന സിനിമയിലെ നല്ലൊരു പാട്ട് തന്നെയാണ് തസ്നിയും ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. കാർത്തികം എലിസബത്ത് രാജുവും ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. കൈതപ്രം സാറാണ് വരികൾ എഴുതിയിരിക്കുന്നത്. ആൻഡ് ഈ പാട്ടിൻ്റെ മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത് ഔസേപ്പച്ചൻ സാറും ചേർന്നിട്ടാണ്. അപ്പോൾ രണ്ട് നല്ല മലയാളം പാട്ടുകളാണ് നമ്മൾ ദാ ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാൻ പോകുന്നത്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ് ഫ്രം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Ini arivumaashayangalum vaichariyam. Aasraya Madrinadu Maasikayude Varikaraagan ningalkkum suvarnavasaram.
3: Nammude sargaatmaka srushtikal Madrinadilude naadariyatte. Madrinadu Jeevakaarunya Maasika vaaikkuka varikaravuka. Koodal vivarangalkku 9447789663 enna numberilekku bandhappedam.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 ലൂടെ പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
0: Once again, welcome back to Classic Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ടോട് ആശ്രയായ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം, വിത്ത് മീ RJ അനുഷ. അപ്പം എന്തായാലും പാട്ടൊക്കെ കേട്ട് കേട്ട് നമ്മളിങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ചും ലിസണേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളല്ലേ. അടുത്തൊരു കോളർ വെയിറ്റിംഗിലാണ്, നോക്കാം ആരാണെന്ന്. ഹലോ,
2: ഹലോ,
0: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കുന്നേ?
2: നമസ്കാരം, ഞാൻ രാംജി.
0: എന്തൊക്കെയുണ്ട് രാംജി വിശേഷങ്ങൾ?
2: സുഖമായിട്ടിരിക്കുന്നു.
0: ഫുഡൊക്കെ കഴിച്ചായിരുന്നോ? കഴിച്ചില്ല, സമയം എടുക്കും അല്ലേ. കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് അവിടെ? നല്ല വെയിലൊക്കെ ഉണ്ടല്ലേ. ഓക്കെ,
2: അപ്പൊ ഇന്ന്
0: അതെ ഒന്നും അറിയാൻ പറ്റില്ല. അതാ നമ്മൾ വിളിക്കുന്നവരോട് ചോദിക്കുന്നത്.
2: രാവിലെ 7 മണിക്ക് എന്റെ ഡ്യൂട്ടി, 5 മണിക്ക് ഇറങ്ങുമ്പോഴാണ്. പിന്നെ ഞാൻ ഒരു തമാശ പറയാറുണ്ടല്ലോ, ഓട്ടിലിട്ട മൂട്ടെ പോലെ പിന്നെ പഠിക്കുന്നു.
0: അതെ അതെ അതെ, അപ്പോഴാണ് നമ്മളൊന്ന് പുറലോകം കാണുന്നത് തന്നെ അല്ലേ. സുഖമായിട്ടിരിക്കുന്നു, അവിടെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ഏത് പാട്ടാണ് കാസറ്റ് കഫിയിലൂടെ കേൾക്കേണ്ടത്?
2: എനിക്ക് ആ റുദാലി ഫിലിമിലെ ദിൽ ഹും ഹും തരെ കഴിവതും ഭൂപൻ ദായയുടെ അത് കേൾപ്പിക്കാൻ പറ്റുമെങ്കിൽ സെലക്ട് ചെയ്തിരിക്കുന്ന ഏതാണെന്ന് കേൾപ്പിച്ചു.
0: ഓക്കെ, മെയിൽ വേർഷൻ അല്ലേ ചോദിച്ചിരിക്കുന്നേ? ഓക്കെ ഓക്കെ, ഉറപ്പായിട്ടും വെച്ചു തരാം. അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ?
2: ഡെഡിക്കേഷൻ എന്റെ മോള് ജാനകിക്കും കൊച്ചുമോള് അനുപ്രിയയ്ക്കും പിന്നെ അനുഷയ്ക്കും പിന്നെ അവിടുത്തെ എല്ലാവർക്കും പിന്നെ കേൾക്കുന്ന എല്ലാവർക്കും.
0: ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും രാംജിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു പാട്ട് നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ടും വെച്ച് തരുന്നതായിരിക്കും. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ, വീണ്ടും വിളിക്കുക.
2: ഓക്കെ,
0: വെൽക്കം വെൽക്കം. അപ്പൊ രാംജി ചോദിച്ചിരിക്കുന്നത് റുദാലി എന്ന മൂവിയിലെ നല്ലൊരു പാട്ട് തന്നെയാണ് ദിൽ ഹും ഹും കരേ എന്ന് തുടങ്ങുന്ന പാട്ട്, ഉറപ്പായിട്ടും വെച്ചു തരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1:50 53 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഇന്നത്തേക്ക് നമ്മുടെ കാസറ്റ് കഫേ വൈൻഡപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനായിട്ട് ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ലിസണേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് നല്ല പാട്ടുകൾ നമ്മൾ കേട്ടു. അതിന് ലാസ്റ്റ് ഇപ്പോൾ ഒരു ഹിന്ദി സോങ് കൂടി കേൾക്കാനായിട്ട് പോവാണ്. ആരും എവിടെയും പോകരുത്, ഇനിയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്പ്രേ ഫ്രം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ RJ അനുഷ സൈനിങ് ഔട്ട്.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Pere Pardons Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. ഹായ്, ഹലോ, നമസ്കാരം. വെരി ഗുഡ് ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു ലൗഡ് സ്പീക്കർ ഓൺ ആസ്മയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ലൗഡ് സ്പീക്കറുമായിട്ട് ഇതായി എത്തിച്ചേർന്നിരിക്കുന്നത് RJ അനൂഷയാണ് കേട്ടോ. അപ്പൊ എന്തായാലും കാസറ്റ് കഫിലൂടെ നമ്മൾ മനോഹരമായ പാട്ടുകളൊക്കെ കേട്ട് എൻജോയ് ചെയ്തു. ഇനി അല്പം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ കൂടി ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ കേട്ടറിഞ്ഞാലോ. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന സെഗ്മെന്റുമായിട്ടാണ് ഞാൻ ദാ ഈ ഒരു സമയത്ത് എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും കേട്ടറിയാൻ പോകുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ പറ്റിയിട്ടാണ്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഈ സാധനമെന്ന് ആലോചിച്ച് തല പുകച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ക്ലൗഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേഘം എന്നാണ്. അപ്പോൾ മേഘത്തിൽ ഇരുന്നാണോ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് എന്നിപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഒന്നുമല്ല കേട്ടോ. വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിലിപ്പോൾ കറണ്ട് വേണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ജനറേറ്ററും വാങ്ങി ഡീസലും അടിച്ച് കഷ്ടപ്പെടാറുണ്ടോ? ഇല്ലല്ലോ. KCB തരുന്ന കറണ്ട് നമ്മൾ ഉപയോഗിക്കുന്നു. മാസം അവസാനം എത്ര ഉപയോഗിച്ചോ അതിനുള്ള പൈസ നമ്മൾ കൊടുക്കുന്നു. ആക്ച്വലി ഇതേ പരിപാടി തന്നെയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഫോട്ടോസ്, വീഡിയോസ്, ഫയലുകളൊക്കെ നമുക്ക് സൂക്ഷിക്കണമെന്ന് വിചാരിക്കാം. പണ്ടൊക്കെ ആണെങ്കിൽ വലിയ ഹാർഡ് ഡിസ്കും അതുപോലെ തന്നെ പെൻഡ്രൈവും ഒക്കെ വാങ്ങണമായിരുന്നു. ഫോണിലെ മെമ്മറി നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നുമില്ല. എന്നാൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗൂഗിൾ ഡ്രൈവിലോ iCloud-ലോ ഒക്കെ ഫയലുകൾ നമ്മൾ സേവ് ചെയ്യുന്നുണ്ട്. അതായത് ലോകത്തിന്റെ ഏതോ ഒരു മൂലക്കിരിക്കുന്ന വലിയൊരു കമ്പ്യൂട്ടറിലേക്ക് ഇന്റർനെറ്റ് വഴി നമ്മൾ നമ്മുടെ ഫയലുകൾ മാറ്റുന്നു. ഇതിനെയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ പറ്റിയിട്ട് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ലൗഡ് സ്പീക്കറിലൂടെ കേട്ടറിയാം. കീപ് ഓൺ ലിസണിംഗ് ടു ആസ്മയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
2: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. അപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും. അതായത് ലോകത്തിൻ്റെ ഏതോ ഒരു മൂലയിലിരിക്കുന്ന വലിയൊരു കമ്പ്യൂട്ടറിലേക്ക് ഇന്റർനെറ്റ് വഴി നമ്മൾ നമ്മുടെ ഫയലുകൾ മാറ്റുന്നു. ഇതുവഴി നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ കിട്ടുമെന്ന് കേട്ടാലോ, ഫോൺ നഷ്ടപ്പെട്ടാലും ഡാറ്റ പോവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഫോൺ വെള്ളത്തിൽ വീണോ നഷ്ടപ്പെട്ടോ ഒക്കെ പോയാലും നമ്മൾ വിഷമിക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ. പുതിയൊരു ഫോൺ എടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പഴയ ഫോട്ടോസും കോണ്ടാക്റ്റും ഒക്കെ തിരിച്ചു വരുന്നതായിരിക്കും. കാരണം അതൊക്കെ ക്ലൗഡിൽ സുരക്ഷിതമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിന് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് ഇപ്പം മനസ്സിലായില്ലേ? നമ്മളൊക്കെ ഫോണൊക്കെ മാറ്റുന്നവരായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ പഴയ ഡാറ്റാസും കാര്യങ്ങളൊക്കെ പുതിയ ഫോണിലേക്ക് എടുക്കുകയും ചെയ്യുമായിരിക്കും, റിക്കവർ ചെയ്യുകയും ചെയ്യുമായിരിക്കും. പക്ഷെ അതൊക്കെ ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വഴിയാണ് എന്ന് പലർക്കും അറിയത്തില്ലായിരുന്നു. ഇപ്പം എന്തായാലും മനസ്സിലായില്ലേ. ഇനി ഇതിന്റെ മറ്റൊരു ഗുണകരമായ വശമാണ് എവിടെ ഇരുന്ന് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത്. വീട്ടിലെ കമ്പ്യൂട്ടറിലുള്ള ഫയല് കാണാനായിട്ട് ഇപ്പോൾ ഓഫീസിൽ പോയിട്ട് വിഷമിക്കേണ്ടി വരത്തില്ല. ഇന്റർനെറ്റ് ഉണ്ട് എങ്കിൽ നമുക്ക് ലോകത്ത് എവിടെ ഇരുന്നും ഇത് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അതുമാത്രമല്ല, നല്ല രീതിയിൽ ലാഭം മാത്രമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഈ വലിയ കമ്പ്യൂട്ടറുകളും മെമ്മറി കാർഡുകളും ഒക്കെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യം ആക്ച്വലി വരുന്നില്ല. നമ്മൾ എത്രമാത്രം സ്ഥലം ഉപയോഗിക്കുന്നു അതിന് മാത്രം കാശ് കൊടുത്താൽ മാത്രം മതി. Pay as you go എന്നുള്ളതാണ് ഇവിടുത്തെ തത്വം. അപ്പോൾ ലാഭം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് കേട്ടോ. ഒന്നാലോചിച്ച് നോക്കിയേ, കമ്പ്യൂട്ടറും മെമ്മറി കാർഡും ഒക്കെ വാങ്ങി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഡാറ്റ ഇടുന്നു. അത് മാത്രമല്ല, ഇതൊക്കെ കാണാതെ പോവുകയാണെങ്കിൽ ഇരട്ടിപ്പണിയായി. എന്നാൽ നമ്മൾ ഒരു നിശ്ചിത തുക കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലേക്ക് നമ്മുടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു നിശ്ചിത തുക വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കാം. നമ്മൾ കാശ് കൊടുത്ത് ഒരു പശുവിനെ വാങ്ങി വളർത്താതെ ആവശ്യമുള്ളപ്പോൾ പാക്കറ്റ് പാല് വാങ്ങി കുടിക്കുന്ന ഒരു സുഖമില്ലേ? ആക്ച്വലി ചുരുക്കി പറയുകയാണെങ്കിൽ അതാണ് ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ആരെങ്കിലും ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്തസ്സായിട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ, ഇതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നുള്ളത്. അപ്പോൾ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയാം. ഒരു ചെറിയ ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
1: പറക്കുകയായിരുന്നു.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അറിവിന്റെ ആഘോഷം. ഇനി നമ്മൾ നിത്യ ജീവിതത്തിൽ ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്യുന്നതിന്റെ ചില എക്സാമ്പിൾസ് കൂടി കേട്ടാലോ. അതായത് യൂട്യൂബും നെറ്റ്ഫ്ലിക്സും നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. നമ്മൾ സിനിമയോ അല്ലെങ്കിൽ പാട്ടോ ഒക്കെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാതെ തന്നെ നേരിട്ട് കാണുന്നുണ്ട്. കാരണം ഈ വീഡിയോകളെല്ലാം അവരുടെ വലിയ ക്ലൗഡ് സെർവറുകളിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഇന്റർനെറ്റ് വഴി അത് സ്ട്രീം ചെയ്യുകയാണ് ആക്ച്വലി ചെയ്യുന്നത് കേട്ടോ. ഇനി ജിമെയിലും ഇമെയിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ മെയിലുകൾ ഫോണിലല്ല ഇരിക്കുന്നത്, ആക്ച്വലി ഗൂഗിളിന്റെ ക്ലൗഡിലാണ്. അതുകൊണ്ട് ഏത് കമ്പ്യൂട്ടറിൽ നിന്നും നമുക്കത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഓൺലൈൻ ഗെയിംസ് ഒക്കെ കളിക്കുന്ന ആളുകളാണെങ്കിലും നമ്മളും ഇൻഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ പബ്ജി ഫ്രീ ഫയർ ഒക്കെ കളിക്കുന്നവർക്ക് മനസ്സിലാവും, ലോകത്തിന്റെ പല ഭാഗത്തിരിക്കുന്ന ആളുകൾ ഒരുമിച്ച് ഒരേ സമയം കളിക്കുന്നത് ആക്ച്വലി ഈ ഒരു ക്ലൗഡ് സാങ്കേതിക വിദ്യ കാരണമാണ്. ഇനി ക്ലൗഡ് കമ്പ്യൂട്ടിംഗിന്റെ പ്രധാനപ്പെട്ട മൂന്ന് ടൈപ്സുകളുണ്ട്, അതുകൂടി കേട്ടറിയാം. പബ്ലിക് ക്ലൗഡ് ആണ് ആദ്യത്തേത്. ഇതൊരു KSRTC ബസ് പോലാണ് കേട്ടോ. എല്ലാവർക്കും ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ്, ഇതൊക്കെ ആർക്കും അക്കൗണ്ട് എടുത്തിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. മറ്റൊന്നാണ് പ്രൈവറ്റ് ക്ലൗഡ്. അതായത് ഇത് നമ്മുടെ സ്വന്തം കാർ യൂസ് ചെയ്യുന്നത് പോലാണ്, വളരെ സുരക്ഷിതമായിരിക്കും കേട്ടോ. മാത്രമല്ല നമ്മൾ മാത്രം ഇത് ഉപയോഗിക്കും. അതുപോലെ വലിയ ബാങ്കുകളും IT കമ്പനികളും അവരുടെ രഹസ്യങ്ങളും വിവരങ്ങളും ഒക്കെ സൂക്ഷിക്കാനായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെയാണ് പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറയുന്നത്. ഇനി വേറൊരു കൂട്ടരുണ്ട്, അതാണ് ഹൈബ്രിഡ് ക്ലൗഡ്. ഇത് ആവശ്യാനുസരണം ബസ്സിലും കാറിലും ഒക്കെ യാത്ര ചെയ്യുന്നത് പോലാണ് കേട്ടോ. ചില കാര്യങ്ങൾ പൊതുവായിട്ടും ചിലത് രഹസ്യമായിട്ടും സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഹൈബ്രിഡ് ക്ലൗഡ് യൂസ് ചെയ്യുന്നത്. ഇനി ക്ലൗഡ് സെന്ററുകൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് ഇപ്പൊ പലരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. ഈ പറയുന്നത് പോലെ, പേരൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ മേഘത്തിലൊന്നും അല്ല കേട്ടോ. മേഘത്തിലല്ല എങ്കിൽ പിന്നെ ഇത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് ചിലപ്പോൾ ഒരു ഡൗട്ടൊക്കെ ഉണ്ടാകും. ആക്ച്വലി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വലിയ കെട്ടിടങ്ങളിൽ ആയിരക്കണക്കിന് കമ്പ്യൂട്ടറുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിനെ ഡാറ്റ സെന്ററുകൾ എന്ന് വിളിക്കുന്നു. ആമസോൺ, മൈക്രോസോഫ്റ്റ്, ഗൂഗിള് തുടങ്ങിയിട്ടുള്ള വമ്പൻ കമ്പനികൾക്കാണ് ഇത്തരം ഡാറ്റ സെന്ററുകൾ ഉള്ളത്. നമ്മുടെ ഇന്ത്യയിലും മുംബൈയിലും അതുപോലെ തന്നെ ഹൈദരാബാദിലും ഒക്കെ ഇത്തരം വലിയ ഡേറ്റ സെന്ററുകൾ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ കാണുന്ന യൂട്യൂബ് വീഡിയോസും നെറ്റ്ഫ്ലിക്സ് സിനിമകളും ഇൻസ്റ്റഗ്രാം റീൽസും ഒക്കെ ഈ ഒരു ക്ലൗഡിന്റെ കളികളാണ് കേട്ടോ. നമ്മൾ ഡൗൺലോഡ് ചെയ്യാതെ തന്നെ ഇതൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത് എവിടെയോ ഇരിക്കുന്ന ആ ഒരു ക്ലൗഡ് മാമന്റെ കയ്യിൽ ഇതൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഇതിന് സുരക്ഷയെ പറ്റിയ പോലത്തെ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. വലിയ ബാങ്കുകളും ഗവൺമെന്റും ഒക്കെ ഇപ്പോൾ ക്ലൗഡിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഡിജിറ്റൽ ലോക്കറിലും സർട്ടിഫിക്കറ്റുകൾ സൂക്ഷിക്കുന്നതൊക്കെ ഇതിന്റെ ഭാഗമാണ് കേട്ടോ. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഭാവി മൊത്തം ഈ മേഘത്തിന് മുകളിലാണ് എന്നർത്ഥം. ലൗഡ് സ്പീക്കറിൽ ഒരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം കേട്ടോണ്ടിരിക്കുന്നത് ലൗഡ് സ്പീക്കർ ആണ്. വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോ നമ്മള് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ പറ്റിയിട്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കേട്ടോണ്ടിരിക്കുന്നത്. അതിൽ തന്നെ മൂന്ന് ടൈപ്സുകൾ നമ്മൾ കേട്ടറിഞ്ഞു: പബ്ലിക് ക്ലൗഡ്, പ്രൈവറ്റ് ക്ലൗഡ്, അതുപോലെ തന്നെ ഹൈബ്രിഡ് ക്ലൗഡ്. ഇനി ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കേട്ടറിഞ്ഞാലോ, പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു സൂചന കിട്ടുന്നില്ലേ, പബ്ലിക് ക്ലൗഡ്. അതായത് നമ്മൾ ട്രെയിനിലോ KSRTC ബസ്സിലോ യാത്ര ചെയ്യുന്നത് പോലെ, ബസ് ഗവൺമെന്റിന്റേതോ അല്ലെങ്കിൽ സ്വകാര്യ കമ്പനിയുടേതോ ആയിരിക്കും. പക്ഷെ നമ്മൾ അതിൽ ഒരു സീറ്റിന് പൈസ കൊടുക്കുന്നു, ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നു. ബസ് കഴുകാനോ ടയർ മാറ്റാനോ ഒന്നും നമ്മൾ നിൽക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. ഇത് തന്നെയാണ് പബ്ലിക് ക്ലൗഡും. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗൂഗിള്, ആമസോൺ, മൈക്രോസോഫ്റ്റ് തുടങ്ങിയിട്ടുള്ള വലിയ കമ്പനികൾ അവരുടെ വലിയ കമ്പ്യൂട്ടറുകളും അതുപോലെ തന്നെ ഈ സ്റ്റോറേജ് സൗകര്യങ്ങളും ഒക്കെ ഇന്റർനെറ്റ് വഴി

എല്ലാവർക്കും ആയിട്ട് തുറന്നു കൊടുക്കുന്നു. നമുക്ക് നമ്മുടെ ഫോട്ടോസ് സേവ് ചെയ്യാനും വെബ്സൈറ്റ് തുടങ്ങാനും ഒക്കെ ഈ ഒരു സൗകര്യം യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എത്രമാത്രം ഉപയോഗിക്കുന്നു അതിന് മാത്രം നമ്മൾ പൈസ കൊടുത്താൽ മതി. ഇനി പബ്ലിക് ക്ലൗഡിന്റെ പ്രത്യേകതകൾ കൂടി നോക്കിയാലോ, ചെലവ് കുറവാണ്. സ്വന്തമായിട്ട് വലിയ സെർവറുകൾ വാങ്ങി വെക്കാനായിട്ട് ലക്ഷങ്ങളാണ് ചെലവാകുന്നത്. എന്നാൽ പബ്ലിക് ക്ലൗഡിൽ ഈ വാടകയ്ക്ക് നമുക്ക് കുറഞ്ഞ സൗകര്യം ലഭിക്കുന്നതായിരിക്കും. പിന്നെ മെയിൻ്റനൻസും വേണ്ട. അതായത് സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യാനോ കേടുപാടുകളൊക്കെ തീർക്കാനോ നമ്മൾ വിഷമിക്കേണ്ട ഒരാവശ്യവും ഇവിടെ വരുന്നില്ല. അതൊക്കെ ആ കമ്പനികൾ തന്നെ നോക്കിക്കോളും. പിന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കൂട്ടാം കേട്ടോ. അതായത് നിങ്ങളുടെ ബിസിനസ് വലുതാക്കുകയാണെങ്കിലും ഒരൊറ്റ ക്ലിക്കിലൂടെ തന്നെ നമുക്ക് സ്റ്റോറേജ് വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ് ഇവിടെ. പിന്നെ പേടിയും വേണ്ട. പബ്ലിക് എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് പേടിയൊക്കെ കാണുമായിരിക്കും, സേഫ് ആയിരിക്കുമോ എന്നുള്ളൊരു കാര്യം. പബ്ലിക് എന്ന് പേരുള്ളത് കൊണ്ട് ഇപ്പോൾ എൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ വിവരങ്ങളോ ഒക്കെ എല്ലാവരും കാണുമോ എന്നൊക്കെ നമുക്ക് സംശയം ഉണ്ടാകും. എന്നാൽ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ബസ്സിൽ നമ്മൾ എല്ലാവരും ഒന്നിച്ച് യാത്ര ചെയ്യുമെങ്കിലും നമ്മുടെ ബാഗ് നമ്മുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കുമല്ലേ. അതുപോലെ തന്നെയാണ് പബ്ലിക് ക്ലൗഡിലും നിങ്ങളുടെ വിവരങ്ങൾ പാസ്വേഡ് ഉപയോഗിച്ച് സുരക്ഷിതമാക്കിയിരിക്കുന്നത്. നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന ജിമെയില്, ഫേസ്ബുക്ക് ഒക്കെ ഈ ഒരു പബ്ലിക് ക്ലൗഡിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ്. അപ്പോൾ സ്വന്തമായിട്ട് വലിയൊരു കമ്പ്യൂട്ടർ വാങ്ങുന്നതിനേക്കാൾ ബുദ്ധി പബ്ലിക് ക്ലൗഡ് ഉപയോഗിക്കുന്നതല്ലേ. ഇനി പബ്ലിക് ക്ലൗഡ് ഒരു വലിയ അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് പോലാണ് കേട്ടോ. ആ കെട്ടിടം ബിൽഡറുടേതാണ്. അവിടെ ലിഫ്റ്റും വെള്ളവും സെക്യൂരിറ്റിയും ഒക്കെ എല്ലാവർക്കും പൊതുവായിട്ടുള്ളതാണ്. എന്നാൽ ഒരു ഫ്ളാറ്റും ഓരോരുത്തരുടേത് മാത്രമാണ് നൽകാം. ഒരാളുടെ ഫ്ളാറ്റിലേക്ക് മറ്റൊരാൾക്ക് അനുവാദം ഇല്ലാതെ കയറാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ പബ്ലിക് ക്ലൗഡും. വലിയ സെർവറുകളും കമ്പനികളും പങ്കുവെക്കുമെങ്കിലും നിങ്ങളുടെ ഡാറ്റ നിങ്ങളുടെ ഫ്ളാറ്റ് പോലെ തന്നെ സുരക്ഷിതമായിരിക്കും. ഇനി പബ്ലിക് ക്ലൗഡ് നൽകുന്ന പ്രധാന കമ്പനികൾ, അതിൽ ആമസോൺ വെബ് സർവീസ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന പബ്ലിക് ക്ലൗഡ് ഇതാണ്. ഇനി മൈക്രോസോഫ്റ്റ് അഷർ, വിൻഡോസ് ഉപയോഗിക്കുന്ന കമ്പനികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ക്ലൗഡ് ഇതാണ് കേട്ടോ. അതുപോലെ തന്നെ ഗൂഗിൾ ക്ലൗഡ്, സെർച്ച് എഞ്ചിനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും പേര് കേട്ട നമ്മുടെ ഗൂഗിളിന്റെ സ്വന്തം ക്ലൗഡാണ് ഗൂഗിൾ ക്ലൗഡ്. ഇനി ആർക്കൊക്കെയാണ് പബ്ലിക് ക്ലൗഡ് ഏറ്റവും അനുയോജ്യമെന്ന് നോക്കുകയാണെങ്കിൽ, ഈ പുതിയ സംരംഭകർ, സ്റ്റാർട്ടപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക്, ഇപ്പോൾ സ്വന്തമായിട്ട് കമ്പ്യൂട്ടറൊക്കെ വാങ്ങാനായിട്ട് പണമില്ലാത്തവർക്ക് ഇത് വലിയൊരു ആശ്വാസം തന്നെയാണ്. പിന്നെ വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യങ്ങൾക്കും പ്രോജക്റ്റുകൾക്കും ഗൂഗിൾ ഡ്രൈവ് പോലുള്ള സൗകര്യങ്ങൾ സൗജന്യമായിട്ടോ അല്ലെങ്കിൽ കുറഞ്ഞ നിരക്കിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഈ ചെറുകിട വ്യാപാരികൾക്ക് കടയിലെ സ്റ്റോക്കും കണക്കുകളും ഒക്കെ സൂക്ഷിക്കാനായിട്ട് ക്ലൗഡ് അധിഷ്ഠിതമായിട്ടുള്ള ആപ്പുകളൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ലൗഡ് സ്പീക്കറിൽ ഒരു ചെറിയ ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. യെസ്, അപ്പോൾ പബ്ലിക് ക്ലൗഡിനെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത് കേട്ടോ. ഇന്ന് നിങ്ങൾക്ക് 10 പേര് കാണുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. നാളെ അത് 10 ലക്ഷം പേര് കാണുകയാണെങ്കിൽ സെർവർ മാറ്റാതെ തന്നെ ക്ലൗഡിൽ പെട്ടെന്ന് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഓഫീസിൽ തീപിടുത്തമോ വെള്ളപ്പൊക്കമോ ഒക്കെ ഉണ്ടായാലും നിങ്ങളുടെ വിവരങ്ങൾ ക്ലൗഡിൽ സുരക്ഷിതമായിരിക്കും. ഒരു ഡിസാസ്റ്റർ റിക്കവറി ആണ് ഇവിടെ നമുക്ക് അഷുർ ചെയ്യുന്നത്. കാരണം അവ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ സെർവറുകളിൽ സേവ് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ, സ്വന്തമായിട്ട് ഒരു വിമാനം വാങ്ങി യാത്ര ചെയ്യുന്നതാണ് പ്രൈവറ്റ് ക്ലൗഡ് എങ്കിൽ, ഒരു വിമാനത്തിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നതാണ് പബ്ലിക് ക്ലൗഡ്. രണ്ടും നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും. പക്ഷെ പബ്ലിക് ക്ലൗഡ് നമ്മുടെ പോക്കറ്റിന് ലാഭമാണ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ മൊബൈൽ ആപ്പിന് പിന്നിലും ഈ ഒരു പബ്ലിക് ക്ലൗഡ് എന്ന അത്ഭുതമുണ്ട് കേട്ടോ. ഇനി പ്രൈവറ്റ് ക്ലൗഡ് എന്താന്ന് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാം. ബസ്സിൽ എല്ലാവർക്കും കയറാം, പക്ഷെ കാറിൽ നമ്മളും നമ്മുടെ കുടുംബവും മാത്രമേ ഉണ്ടാകൂ. അതുപോലെ ഒരു പ്രത്യേക കമ്പനിക്ക് അല്ലെങ്കിൽ സ്ഥാപനത്തിന് മാത്രം ഉപയോഗിക്കാനായിട്ട് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ക്ലൗഡ് സംവിധാനമാണ് പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറയുന്നത്. ഇത് ആരും പങ്കുവെക്കില്ല മറ്റൊരാൾക്കും. എന്തുകൊണ്ടാണ് ചിലർ പ്രൈവറ്റ് ക്ലൗഡ് സെലക്ട് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ, അതീവ സുരക്ഷയാണ് കേട്ടോ, ഹൈ സെക്യൂരിറ്റി. ഈ ബാങ്കുകൾ, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റലുകൾ തുടങ്ങിയവർക്ക് അവരുടെ വിവരങ്ങൾ പുറത്തു പോകാൻ പാടില്ല എന്ന നിർബന്ധം ഉണ്ടാവും. അതുകൊണ്ടാണ് അവര് സ്വന്തമായിട്ടൊരു സുരക്ഷാ വലയം ക്ലൗഡിന് ചുറ്റും തീർക്കുന്നത്. ഇനി ടോട്ടൽ കൺട്രോൾ ഇവിടെ ഉണ്ടാകും കേട്ടോ. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് എന്ത് മാറ്റം വരുത്തണം അല്ലെങ്കിൽ ആരൊക്കെ അത് ഉപയോഗിക്കണം എന്നതിലൊക്കെ 100% അധികാരവും ആ സ്ഥാപനത്തിന് മാത്രമായിരിക്കും. ചില രാജ്യങ്ങളിലെ നിയമം അനുസരിച്ച് ഡാറ്റ രാജ്യത്തിന് പുറത്തുള്ള സെർവറുകളിൽ സൂക്ഷിക്കാനായിട്ട് പാടില്ല. അത്തരം സാഹചര്യങ്ങളിൽ പ്രൈവറ്റ് ക്ലൗഡ് വലിയൊരു സഹായം തന്നെയാണ് കേട്ടോ. അപ്പൊ നിയമപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും പ്രൈവറ്റ് ക്ലൗഡ് യൂസ് ചെയ്യാറുണ്ട്. ഇനി ഇതിന്റെ പോരായ്മയെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ കാറ് വാങ്ങുമ്പോൾ ഉള്ളത് പോലെ തന്നെ വണ്ടി വാങ്ങാനുള്ള കാശ് നമ്മൾ തന്നെ കൊടുക്കണം. അതിന്റെ മെയിൻ്റനൻസും ഇൻഷുറൻസും ഒക്കെ നമ്മൾ തന്നെ നോക്കണം. അതുകൊണ്ട് പബ്ലിക് ക്ലൗഡിനെ അപേക്ഷിച്ച് ഇതിന് ചെലവ് കൂടുതലായിരിക്കും. ഒരു IT ടീമിനെ തന്നെ ഇതിനായിട്ട് നമ്മൾ നിയമിക്കേണ്ടതായിട്ട് വരും. എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഒരു പബ്ലിക് ലൈബ്രറി ആണ് പബ്ലിക് ക്ലൗഡ് എങ്കിൽ, നമ്മുടെ വീട്ടിലെ നിങ്ങളുടെ സ്വന്തം പുസ്തക ശേഖരമാണ് പ്രൈവറ്റ് ക്ലൗഡ്. അവിടെ പ്രവേശനം നിങ്ങൾക്ക് മാത്രമായിരിക്കും. ഈ വലിയ വലിയ കമ്പനികൾ അവരുടെ ബിസിനസ് രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് ഒരു പ്രൈവറ്റ് ക്ലൗഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി പ്രൈവറ്റ് ക്ലൗഡിനെ കോർപ്പറേറ്റ് ക്ലൗഡ് എന്ന് വിളിക്കാറുണ്ട്. അതായത് പബ്ലിക് ക്ലൗഡിൽ നമ്മൾ ഗൂഗിളിന്റെയോ ആമസോണിന്റെയോ സെർവറുകൾ വാടകയ്ക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പ്രൈവറ്റ് ക്ലൗഡിൽ ഒരു കമ്പനി സ്വന്തമായിട്ട് സെർവറുകളൊക്കെ വാങ്ങുകയും അവരുടേതായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് നിർമ്മിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇത് ഒരു VIP ഏരിയ പോലാണ് കേട്ടോ. പുറത്തു നിന്ന് ആർക്കും ഇവിടേക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കോർപ്പറേറ്റ് ക്ലൗഡ് എന്ന് വിളിക്കുന്നത്. ഇനി പ്രൈവറ്റ് ക്ലൗഡിന്റെ പ്രധാന ഗുണങ്ങൾ കസ്റ്റമൈസേഷൻ എടുത്തു പറയേണ്ടതാണ്. നമ്മുടെ വീട് നമുക്ക് ഇഷ്ടമുള്ള പോലെ പണിയുന്നത് പോലെ തന്നെ ഒരു കമ്പനിക്ക് അവരുടെ ആവശ്യാനുസരണം ഈ ഒരു ക്ലൗഡിനെ ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഹാർഡ്വെയർ മുതൽ സോഫ്റ്റ്വെയർ വരെ അവർക്ക് തീരുമാനിക്കാം. അതുപോലെ തന്നെ മികച്ച പ്രകടനമാണ് കേട്ടോ, പെർഫോമൻസ്. പബ്ലിക് ക്ലൗഡിൽ ഒരേ സമയം 10 ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സെർവർ ഉപയോഗിക്കുന്നുണ്ടാവും. ഇത് ചിലപ്പോൾ വേഗത കുറയ്ക്കാനായിട്ടൊക്കെ കാരണമാകും. എന്നാൽ പ്രൈവറ്റ് ക്ലൗഡിൽ ഒരു കമ്പനി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഡാറ്റ കൈമാറ്റം വളരെ വേഗത്തിലായിരിക്കും. ഇനി ഡാറ്റ പ്രൈവസിയും ഇവിടെ എടുത്തു പറയേണ്ടതാണ്. ഉപഭോക്താക്കളുടെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് പ്രൈവറ്റ് ക്ലൗഡാണ് ഏറ്റവും വിശ്വസനീയം. ഇനി ഇതെവിടെയാണ് പ്രവർത്തിക്കുന്നത് നോക്കുകയാണെങ്കിൽ, ഓൺ പ്രെമിസ് ആണ്. അതായത് കമ്പനിയുടെ സ്വന്തം കെട്ടിടത്തിനുള്ളിൽ തന്നെ എയർ കണ്ടീഷൻ ചെയ്ത വലിയ മുറികളിൽ സെർവറുകൾ സ്ഥാപിക്കുന്നു. ഇതിനെ ലോക്കൽ ക്ലൗഡ് എന്നും വിളിക്കും കേട്ടോ. പിന്നെ സെർവറുകൾ മറ്റൊരു കമ്പനിയുടെ ഡാറ്റാ സെന്ററിലായിരിക്കും. പക്ഷേ ആ സെർവറുകൾ ആ ഒരു കമ്പനിക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ടുള്ളതായിരിക്കും. അതാണ് ഹോസ്റ്റഡ് പ്രൈവറ്റ് ക്ലൗഡുകൾ എന്ന് പറയുന്നത്. നമ്മൾ പണ്ട് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് ബാങ്ക് ലോക്കറുകളൊക്കെ യൂസ് ചെയ്യുമായിരുന്നല്ലേ. ആ ബാങ്ക് ലോക്കർ ഇരിക്കുന്നത് ബാങ്കിനുള്ളിലാണെങ്കിലും അതിന്റെ താക്കോലും നമ്മുടെ കയ്യിലല്ലേ. അതുപോലാണ് പ്രൈവറ്റ് ക്ലൗഡ്. അപ്പോൾ വലിയൊരു IT ലോകത്തിന്റെ സുരക്ഷാ വലയത്തിനുള്ളിലാണെങ്കിലും അതിന്റെ പൂർണ്ണ നിയന്ത്രണം ആ സ്ഥാപനത്തിന് മാത്രമായിരിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ സുരക്ഷയും സ്വാതന്ത്ര്യവുമാണ് നിങ്ങൾക്ക് പ്രധാനമെങ്കിൽ പ്രൈവറ്റ് ക്ലൗഡിനെ വെല്ലാനായിട്ട് മറ്റാരുമില്ല എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ഡാറ്റ നിങ്ങളുടെ കോട്ടയ്ക്കുള്ളിൽ സുരക്ഷിതമായിരിക്കും. പക്ഷേ ഇതിന് കുറച്ച് ചിലവ് കൂടുമെന്ന് മാത്രം. എന്തായാലും ലൗഡ് സ്പീക്കറിൽ ഒരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

0: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാ ബ്രെയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
1: ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ അഭൂതപൂർവീയ
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം.
1: സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ. മലിനജലത്തിലൂടെയും മലിനമായ ഭക്ഷണത്തിലൂടെയുമാണ് ഷിഗല്ല ബാക്ടീരിയ പ്രധാനമായും പകരുന്നത്. വയറിളക്കം, പനി, വയറുവേദന, ഛർദി, രക്തം കലർന്ന മലം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. കുട്ടികളെ രോഗം കൂടുതലായി ബാധിക്കാൻ സാധ്യത, അതിനാൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും വൈകിക്കാതെ സമീപത്തെ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ കഴുകുക. ഭക്ഷണ ശുചിത്വം ഉറപ്പാക്കുക.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ പറ്റിയിട്ടും അതിന്റെ ഡിഫറെന്റ് ടൈപ്സിനെ പറ്റിയിട്ടും ഒക്കെയാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പോ പബ്ലിക് ക്ലൗഡ് എന്താന്ന് കേട്ടു, പ്രൈവറ്റ് ക്ലൗഡ് എന്താന്ന് കേട്ടു, ഇനി അടുത്തതാണ് ഹൈബ്രിഡ് ക്ലൗഡ്. ചിലര് ചിന്തിക്കും, എനിക്ക് ചില സമയത്ത് കാറിന്റെ ആ ഒരു ഫീല്, ആ ഒരു സുഖം കിട്ടണം ട്രാവൽ ചെയ്യുന്ന സമയത്ത്. എന്നാൽ ചിലപ്പോൾ ബസ്സിന്റെ ലാഭവും വേണം. ഇതിനെന്താണ് വഴി? ആക്ച്വലി ഈ ഒരു എക്സാമ്പിളിനുള്ള സൂപ്പർ മറുപടി ഹൈബ്രിഡ് ക്ലൗഡ് ആണ്. നമ്മുടെ നാട്ടിലെ ഹൈബ്രിഡ് വണ്ടികളെ കുറിച്ച് കേട്ടിട്ടില്ലേ? പെട്രോളിലും ഓടും, കറണ്ടിലും ഓടും. ഇതുപോലെ തന്നെ പബ്ലിക് ക്ലൗഡിന്റെയും പ്രൈവറ്റ് ക്ലൗഡിന്റെയും നല്ല ഗുണങ്ങൾ മാത്രം ചേർത്ത് വെച്ച ഒരു കിടിലൻ കോമ്പിനേഷൻ ആണ് ഹൈബ്രിഡ് ക്ലൗഡ് എന്ന് പറയുന്നത്. ഇതിന് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കുകയാണെങ്കിലും, ഇപ്പൊ നമുക്കൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റൽ എടുക്കാം, ഒരു വലിയ ഹോസ്പിറ്റലും. അവിടുത്തെ രോഗികളുടെ പേര്, അസുഖം, ലബോറട്ടറി റിസൾട്ടുകൾ ഒക്കെ വളരെ രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ട വിവരങ്ങളാണല്ലേ. അതുകൊണ്ട് അവരത് അതീവ സുരക്ഷയുള്ള പ്രൈവറ്റ് ക്ലൗഡിൽ സൂക്ഷിക്കും. എന്നാൽ അതേ ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റിൽ ആളുകൾക്ക് വന്ന് ഡോക്ടറെ ബുക്ക് ചെയ്യാനും ബില്ലടയ്ക്കാനുമുള്ള സൗകര്യങ്ങളും ഉണ്ടാകും. ഒരേ സമയം ആയിരക്കണക്കിന് ആളുകൾ വരുന്നത് കൊണ്ട് തന്നെ അതിന് വലിയ കമ്പ്യൂട്ടിംഗ് പവർ വേണം. അതിനായിട്ട് അവർ ചെലവ് കുറഞ്ഞ പബ്ലിക് ക്ലൗഡ് യൂസ് ചെയ്യും. അതായത് ഒരേ സ്ഥാപനം തന്നെ അവരുടെ ആവശ്യത്തിനനുസരിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സ്വന്തം കോട്ടയ്ക്കുള്ളിലും പൊതുവായ കാര്യങ്ങൾ പുറത്തും ഒരേ സമയം കൈകാര്യം ചെയ്യുന്നു. ഇതാണ് ഹൈബ്രിഡ് മാജിക് എന്ന് പറയുന്നത്. ഇതിന് നല്ല ഗുണങ്ങളുണ്ട് കേട്ടോ. അതായത് ഫ്ലെക്സിബിലിറ്റി എടുത്ത് പറയേണ്ടതാണ്. ആവശ്യാനുസരണം നമുക്ക് മാറ്റം വരുത്താം. സാധാരണ ദിവസങ്ങളിൽ സ്വന്തം സെർവർ യൂസ് ചെയ്യുന്ന ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് വലിയ ഓഫർ വിൽപ്പനയുള്ള ദിവസങ്ങളിൽ പെട്ടെന്ന് പബ്ലിക് ക്ലൗഡിന്റെ സഹായം തേടുന്നു. വെബ്സൈറ്റ് ഹാങ് ആകത്തുമില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓണം ഓഫറൊക്കെ വരുന്ന സമയത്ത് അപ്പോൾ ഹൈ ഫ്ലെക്സിബിലിറ്റി എടുത്ത് പറയേണ്ടതാണ്. അതുപോലെ പണം ലാഭിക്കാനായിട്ട് സാധിക്കും. എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് വലിയ തുക മുടക്കി നമ്മൾ പ്രൈവറ്റ് ക്ലൗഡ് ഉണ്ടാക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം അത് ചെയ്താൽ മാത്രം മതി കേട്ടോ. ബാക്കി പബ്ലിക് ക്ലൗഡിൽ ചെയ്യാൻ സാധിക്കും. പിന്നെ സുരക്ഷയും വിശ്വസ്തതയും എടുത്തു പറയേണ്ടതാണ്. രഹസ്യ വിവരങ്ങൾ എപ്പോഴും കമ്പനിയുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ശരിക്കും പറയുകയാണെങ്കിൽ വീട്ടിൽ നമ്മൾ ചോറുണ്ടാക്കി കറിയും കൂട്ടി കഴിച്ച് പായസം മാത്രം പുറത്തു നിന്ന് വാങ്ങി കഴിക്കുന്ന ഒരു സുഖമുണ്ടല്ലോ, അതാണ് ഹൈബ്രിഡ് ക്ലൗഡ് എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തിന്റെ ഭൂരിഭാഗം വലിയ കമ്പനികളും ബിസിനസ്സൊക്കെ സ്മാർട്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഹൈബ്രിഡ് ക്ലൗഡ് ടെക്നോളജിയാണ്. ഇപ്പൊ നമ്മളൊരു കല്യാണം നടത്തുകയാണെന്ന് വിചാരിക്കുക. വീട്ടിലെ ഹാളിൽ പരമാവധി 50 പേർക്ക് ഇരിക്കാനായിട്ട് സാധിക്കും. പെട്ടെന്ന് 200 പേര് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യും? മുറ്റത്ത് വലിയൊരു പന്തലിടുവല്ലേ. അതേ പരിപാടി തന്നെയാണ് ക്ലൗഡിലെ ക്ലൗഡ് ബേസ്റ്റിംഗ്. ഒരു കമ്പനിയുടെ പ്രൈവറ്റ് ക്ലൗഡിൽ പെട്ടെന്ന് ആളുകളുടെ തിരക്ക് കൂടുന്ന സമയത്ത് ആ സിസ്റ്റം ക്രാഷ് ആകാതിരിക്കാൻ ബാക്കി വരുന്ന തിരക്കിനെ അത് തനിയെ പബ്ലിക് ക്ലൗഡിലേക്ക് വഴിതിരിച്ചുവിടും. തിരക്ക് കഴിയുമ്പോൾ പന്തലഴിക്കുന്നത് പോലെ പബ്ലിക് ക്ലൗഡ് കണക്ഷൻ കട്ട് ചെയ്യുകയും ചെയ്യും. എങ്ങനെയുണ്ട് ബുദ്ധി? അപ്പൊ ഇതാണ് ആക്ച്വലി ഹൈബ്രിഡ് ക്ലൗഡിൽ നടക്കുന്നത്.

0: ഒപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ പറ്റിയിട്ടും അതിന്റെ ഡിഫറെന്റ് ടൈപ്സിനെ പറ്റിയിട്ടും ഒക്കെയാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് കമ്പനികൾ ഹൈബ്രിഡ് ക്ലൗഡ് ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, നിയമങ്ങൾ പാലിക്കാനായിട്ട്, അതായത് പല രാജ്യങ്ങളിലും കടുത്ത നിയമങ്ങളാണുള്ളത്. ഈ ഉപഭോക്താക്കളുടെ ബാങ്ക് വിവരങ്ങളോ അല്ലെങ്കിൽ ആധാർ വിവരങ്ങളോ രാജ്യത്തിന് പുറത്തുള്ള സെർവറുകളിലേക്ക് പോകാനായിട്ട് പാടില്ല. അത്തരം ഡാറ്റ പ്രൈവറ്റ് ക്ലൗഡിലും സാധാരണ ആപ്പ് അപ്ഡേറ്റുകളും പരസ്യങ്ങളും പബ്ലിക് ക്ലൗഡിലും വെക്കാനായിട്ട് ഹൈബ്രിഡ് സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ പഴയതിനെ കളയേണ്ട ആവശ്യമായിട്ട് വരുന്നില്ല. ഇപ്പൊ വലിയ കമ്പനികൾ കോടിക്കണക്കിന് പൈസയൊക്കെ മുടക്കിയിട്ട് പണ്ട് വാങ്ങിയിട്ടുള്ള വലിയ കമ്പ്യൂട്ടറുകൾ കാണും. അപ്പൊ പുതിയ കാലത്തെ ക്ലൗഡിലേക്ക് മാറുന്ന സമയത്ത് ഇതൊക്കെ എടുത്ത് കളയേണ്ടി വരുമോ എന്ന് അവർ ഭയക്കും. എന്നാൽ ഹൈബ്രിഡ് ക്ലൗഡ് വഴി പഴയ സിസ്റ്റത്തെയും പുതിയ പബ്ലിക് ക്ലൗഡിനെയും തമ്മിൽ നമുക്ക് കൂട്ടിയോജിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മുടെ യഥാർത്ഥ ജീവിതത്തിലെ ചില എക്സാമ്പിൾ കൂടി നോക്കാം കേട്ടോ. ബാങ്കിൽ പോകുമ്പോഴത്തേക്ക് നമ്മുടെ അക്കൗണ്ടിലെ ബാലൻസ്, പാസ്വേഡ് ഇവയൊക്കെ ബാങ്കിന്റെ അതീവ സുരക്ഷിതമായിട്ടുള്ള പ്രൈവറ്റ് ക്ലൗഡിലായിരിക്കും കേട്ടോ. എന്നാലും നമ്മൾ മൊബൈൽ ആപ്പ് വഴി ഫോണൊക്കെ റീചാർജ് ചെയ്യുമ്പോൾ, ഓഫറുകൾ നോക്കുമ്പോൾ ഇതൊക്കെ പബ്ലിക് ക്ലൗഡ് വഴിയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ OTT പ്ലാറ്റ്ഫോമുകൾ, നമ്മൾ സിനിമകളുടെ ഒറിജിനൽ പ്രിന്റുകളും ഉപഭോക്താക്കളുടെ കാർഡ് വിവരങ്ങളും ഒക്കെ പ്രൈവറ്റ് ക്ലൗഡിൽ സൂക്ഷിക്കുന്ന സമയത്ത്, അതേസമയം തന്നെ കോടിക്കണക്കിന് ആളുകളിലേക്ക് സിനിമ സ്ട്രീം ചെയ്യാനായിട്ട് അവർ പബ്ലിക് ക്ലൗഡ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നിത്യജീവിതത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈബ്രിഡ് ക്ലൗഡുകൾ. ഇനി ഇതിൻ്റെ വെല്ലുവിളികൾ കൂടി പറയാം. കൈകാര്യം ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ. അതായത് രണ്ട് വ്യത്യസ്ത ക്ലൗഡ് സിസ്റ്റങ്ങൾ ഒരേ സമയം നമുക്ക് ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് നല്ല മിടുക്കുള്ള IT എഞ്ചിനീയർമാർ അത്യാവശ്യമാണ്. കാരണം രണ്ടും രണ്ട് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇവ തമ്മിലുള്ള ആശയവിനിമയം, ഒരു ഇൻറ്റഗ്രേഷൻ കൃത്യമായിട്ടില്ല എങ്കിൽ പണി പാളുന്നതായിരിക്കും. എല്ലാ നാണയത്തിനും ഇരുവശങ്ങളും ഉണ്ടല്ലോ. ഹൈബ്രിഡ് ക്ലൗഡിനും അതുപോലുള്ള ഒരു നെഗറ്റീവ് വശമാണ് ഇത്. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ, പബ്ലിക് ക്ലൗഡിന്റെ ലാഭവും പ്രൈവറ്റ് ക്ലൗഡിന്റെ സുരക്ഷിതത്വവും ഒക്കെ ഒരൊറ്റ പാക്കറ്റിൽ കിട്ടുന്നതാണ് ഹൈബ്രിഡ് ക്ലൗഡ് എന്ന് പറയുന്നത്. എനിക്ക് രണ്ടും വേണമെന്ന് വാശി പിടിക്കുന്ന ഇന്നത്തെ സ്മാർട്ട് ബിസിനസ്സുകാരുടെ വിശ്വസ്തനായ കൂട്ടുകാരനാണ് നമ്മുടെ ഹൈബ്രിഡ് ക്ലൗഡ്. ലൗഡ് സ്പീക്കറിൽ ഒരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Super games,
2: super fun
1: and exciting prizes.
2: നിങ്ങളുടെ ഇവനിംഗ് ടീ ടൈം കളറാക്ക ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. സൂപ്പർ ഫൺ ഹബ് ഫോർ യുവർ സൂപ്പർ കൂൾ ഈവനിംഗ്.
3: ആശ്രയ പ്രീമിയർ ലീഗ്.
2: സ്റ്റേ ട്യൂൺ.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനൂഷ. ഇനി പലരും മാറിപ്പോകുന്ന ഒരു കാര്യമാണ് മൾട്ടി ക്ലൗഡും ഹൈബ്രിഡ് ക്ലൗഡും. ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു പേരാണ് ഈ മൾട്ടി ക്ലൗഡ് എന്ന് പറയുന്നത്. പലരും വിചാരിച്ചിരിക്കുന്നത് ഇതും ഹൈബ്രിഡ് ക്ലൗഡും ഒന്നാണെന്നാണ്. എന്നാൽ അങ്ങനല്ല കേട്ടോ. നമ്മൾ ഒരേ സമയം ആമസോണിന്റെ പബ്ലിക് ക്ലൗഡും ഗൂഗിളിന്റെ പബ്ലിക് ക്ലൗഡും യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ മൾട്ടി ക്ലൗഡ് എന്ന് വിളിക്കും. അതായത് ഒരു കടയിൽ നിന്ന് മാത്രം സാധനങ്ങൾ വാങ്ങാതെ പല കടകളിൽ നിന്ന് വാങ്ങുന്നത് പോലെ. എന്നാൽ ഒരു പബ്ലിക് ക്ലൗഡും നിങ്ങളുടെ സ്വന്തം പ്രൈവറ്റ് ക്ലൗഡും തമ്മിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ഇതിനെ ഹൈബ്രിഡ് ക്ലൗഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. ഈ എഡ്ജ് കമ്പ്യൂട്ടിങ്ങും ഹൈബ്രിഡ് ക്ലൗഡും ഇന്നത്തെ കാലത്ത് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയാണ് എഡ്ജ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇത് ഹൈബ്രിഡുമായിട്ട് എങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ. റോഡിലൂടെ സ്വയം ഓടുന്ന ഒരു കാറിന് മുന്നിൽ പെട്ടെന്ന് ഒരു തടസ്സം വരികയാണ്. ആ വിവരം അമേരിക്കയിലെ ഒരു ക്ലൗഡ് സെർവറിലേക്ക് അയച്ച് അവിടെ നിന്ന് മറുപടി വരാനായിട്ട് കാത്തു നിന്ന് കഴിഞ്ഞാൽ അപകടം നടക്കും അല്ലേ. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ കാറിന് തന്നെ ചെറിയൊരു പ്രൈവറ്റ് സിസ്റ്റം ചെയ്യും. എന്നാൽ കാറിന്റെ സർവീസ് വിവരങ്ങളും വലിയ മാപ്പുകളും ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ പബ്ലിക് ക്ലൗഡിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇതും ഒരു തരം ഹൈബ്രിഡ് മാതൃകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഉണ്ട്. അതായത് പ്രകൃതിക്ക് അനുകൂലമായിട്ടുള്ളതാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. ഈ വലിയ വലിയ കമ്പ്യൂട്ടറുകൾ രാത്രിയും പകലും ഇല്ലാതെ പ്രവർത്തിക്കുമ്പോൾ വലിയ തോതിൽ ചൂടും കാർബൺ മലിനീകരണവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഹൈബ്രിഡ് ക്ലൗഡ് ഉപയോഗിക്കുന്നതിലൂടെ കമ്പനികൾക്ക് അവരുടെ സെർവറുകൾ ആവശ്യമുള്ളപ്പോൾ മാത്രം പൂർണ്ണശേഷിയിൽ പ്രവർത്തിപ്പിച്ചാൽ മതിയാവും. ബാക്കി സമയങ്ങളിൽ പബ്ലിക് ക്ലൗഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇത് വലിയ തോതിൽ വൈദ്യുതി ലാഭിക്കാനും നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാനും ഒക്കെ സഹായിക്കും. ഇതിനെയാണ് നമ്മൾ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ പറ്റിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കേട്ടറിഞ്ഞത്. ഒരുപാട് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടറിഞ്ഞു. എന്തായാലും ഇന്നത്തേക്ക് ലൗഡ് സ്പീക്കർ വൈൻഡപ്പ് ചെയ്ത് ഞാൻ ദ ഗുഡ് ബൈ പറയുകയാണ്. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു അസ് ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക. വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

Namaskaram, very good evening and welcome to Asfreya Premier League with me, RJ Anush. അപ്പൊ കുറെ നേരമായിട്ട് എന്റെ വോയിസ് തന്നെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണല്ലേ. എന്തായാലും 2 മണിക്കൂർ കൂടി ഒന്ന് സഹായിക്കണം കേട്ടോ, കാരണം ഇന്നത്തെ APL-ഉമായിട്ട് ഞാൻ തന്നെ ഉണ്ടാകും 4 മണി മുതൽ 6 മണി വരെ. അപ്പൊ എന്തായാലും നമുക്ക് ഗെയിം കളിക്കാനുള്ള സമയമാണ്. ആസ്ഫ്രിയ പ്രീമിയർ ലീഗിലൂടെ ഗെയിം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് വഴിയെ പറഞ്ഞു തരാം. ഗെയിമിൽ മസ്റ്റായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ, എന്നും പറയുന്ന ഒരു കാര്യം തന്നെയാണ് മസ്റ്റായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളത്. കാരണം വേറൊന്നുമല്ല, നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് നിങ്ങളിങ്ങനെ കാത്ത് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ആ ഗിഫ്റ്റ് തരാനായിട്ട് ഞാനും ഇങ്ങനെ ആ ഒരു ത്വരയോട് കൂടിയിട്ട് ഇരിക്കുകയാണ്, ആരായിരിക്കും എന്നറിയാനായിട്ട്. അപ്പോൾ വെറുതെ ഒന്നും ഗിഫ്റ്റ് കിട്ടത്തില്ല, പങ്കെടുക്കുക മാത്രം ചെയ്താൽ പോരാ, നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് അറിയിക്കുകയാണെങ്കിൽ മാത്രമേ ആ ഒരു ഗിഫ്റ്റ് ലഭിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഗെയിമിൽ മസ്റ്റായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് അറിയിച്ചുകൊണ്ട് തന്നെ നമ്മളിത് ഐശ്വര്യമായിട്ട് നമ്മുടെ ആസ്ഫ്രിയ പ്രീമിയർ ലീഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 2 അടിപൊളിയായിട്ടുള്ള പാട്ടുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. കീപ് ഓൺ ലിസണിങ് ടു ആസ്ഫ്രിയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ്, വിത്ത് മീ ആർ ജെ അനുഷ സ്റ്റുഡിയോ ക്ലോഗിൽ. ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞതാ 15 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാനായിട്ട് പോകുന്ന ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് അറിവ് സമ്പാദിക്കുന്ന ഗെയിമാണ്, ജി കെ ക്വസ്റ്റ്യൻ ആൻസർ ഗെയിമാണ് ഇന്ന് കളിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ഗെയിമിൽ മസ്റ്റായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അത് മാത്രമല്ല, കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് കണ്ടുപിടിച്ച് അറിയിക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക ജുവലേഴ്സ് അല്ല, റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ആ ഒരു അടിപൊളി ഗിഫ്റ്റ് നിങ്ങളുടെ കയ്യിൽ നിന്നും വഴുതി പോകുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും നല്ല രീതിയിൽ ആലോചിച്ച് ചിന്തിച്ച് ആൻസർ അറിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ഇതാണ്, മാർബിളിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് എന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. മാർബിളിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം, ആ ഒരു കൺട്രി ഏതാണെന്ന് വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-49090 എന്ന നമ്പറിലേക്ക്.
1: പിറന്നേ കോടി പറന്നേ ഹേ ആണ്ടവാനേ ആണ്ടി മനസ്സേ, ഏതായി പിറന്നേ കോടി പറന്നേ എമ്മാരിയപ്പ ഏ തേരെ ഇഴുക്ക് എന്നാച്ചുമുത്ത് ഏ മത്തളം കൊട്ടേ

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nidumangar, Neyattankara, Kottarakara, Karunagappally.
2: Ashraya FM 90.
0: Nadinoppam, Nattarkoppam.
3: സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ. മലിനജലത്തിലൂടെയും മലിനമായ ഭക്ഷണത്തിലൂടെയുമാണ് ഷിഗല്ല ബാക്ടീരിയ പ്രധാനമായും പകരുന്നത്. വയറിളക്കം, പനി, വയറുവേദന, ഛർദി, രക്തം കലർന്ന മലം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. കുട്ടികളെ രോഗം കൂടുതലായി ബാധിക്കാൻ സാധ്യത, അതിനാൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും വൈകിക്കാതെ സമീപത്തെ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ കഴുകുക. ഭക്ഷണ ശുചിത്വം ഉറപ്പാക്കുക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: യെസ്, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ആസ്മയ പ്രീമിയർ ലീഗ് ആണ്. വിത്ത് മീ ആർ ജെ അനുഷ അപ്പോൾ ഇന്ന് നമ്മുടെ ജി കെ ക്വസ്റ്റ്യൻ ആൻസർ ഗെയിമാണ് ഇങ്ങനെ എ പി എല്ലിലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, മാർബിളിന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് എന്നതായിരുന്നു അവർ ചോദ്യം കേട്ടോ. അപ്പോൾ എന്തായാലും ആൻസർ അറിയിക്കാനായിട്ട് ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ, ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഡ്രോപ്പ് ആവുന്ന സിറ്റുവേഷനിൽ മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ ആൻസർ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ്, 9526649090 എന്ന നമ്പറിലേക്ക്. അപ്പോൾ മാർബിളിൻ്റെ നാട് എന്നറിയപ്പെടുന്ന ആ ഒരു രാജ്യം ഏതാണ് എന്ന് അറിയിച്ചുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് വിശ്വൻ ചേട്ടനാണ് ഫ്രം ഇളമന്നൂർ നിന്നും. ഇറ്റലി എന്ന് പറഞ്ഞിട്ടാണ് ചേട്ടൻ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ദേവികയാണ്, ഇറ്റലി എന്ന് തന്നെയാണ് ദേവികയും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ. പാലായിൽ നിന്നും അനുഗ്രഹ ആൻഡ് ഐശ്വര്യ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും ഇറ്റലി എന്ന് തന്നെയാണ്. ദക്ഷയാണ് അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. ദക്ഷയും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ഇറ്റലി എന്ന് തന്നെയാണ്. മനുജേട്ടൻ, സൂസമ്മ, സോമച്ചൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഇറ്റലി. ആൻഡ് അവിനാഷ് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും ഇറ്റലി എന്ന് തന്നെയാണ്. പ്രവീൺ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഇറ്റലി. ഭാഗ്യലക്ഷ്മി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഇറ്റലി. ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹാരി ജോൺ ആണ്. ഹാരിയും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ഇറ്റലി എന്ന് തന്നെയാണ് കേട്ടോ. അപ്പം മാർബിളിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് എന്ന ചോദ്യത്തിന് കറക്റ്റ് ആൻസർ വരുന്നത് ഇറ്റലിയാണ്. ഇറ്റലി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിതാ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചെറുകാട് എന്നത് ആരുടെ തൂലികാനാമമാണ് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ചെറുകാട് എന്നത് ആരുടെ തൂലികാനാമമാണ് എന്നതാണ് അടുത്ത ചോദ്യം. ഇദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നോവലിസ്റ്റാണ്, സാഹിത്യകാരനാണ്, നാടകകൃത്താണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്. അപ്പോൾ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഈ വ്യക്തി, ചെറുകാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ഈ വ്യക്തി ആരാണ്, മലയാള സാഹിത്യത്തിലെ തന്നെ പ്രമുഖനായിട്ടുള്ള വ്യക്തി ആരാണ് എന്ന് വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291909 എന്ന നമ്പറിലേക്കാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526496490 എന്ന നമ്പറിലേക്ക്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road Private Bus Stand-inu Sameepam, Pulaman, Kottarakara.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9958731155. വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: വെൽക്കം ബാക്ക് ടു ആസ്ത്രേയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ചെറുകാട് എന്ന തൂലിക നാമം ആരുടേതാണ് എന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് വാട്സപ്പിൽ വരുന്ന ആൻസേഴ്സ് വായിക്കുന്നതിന് മുൻപായിട്ട് നമുക്കൊരു കോളർ വെയിറ്റിംഗിലാണ്, നോക്കാം ആരാണെന്ന്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇത് ആരാ സംസാരിക്കുന്നേ?
1: നമസ്കാരം, ഗുഡ് ഈവനിങ്. അനുഷ, ഇത് കോട്ടമുകളിൽ നിന്ന് മോഹൻ ബീവർക്കിയ.
0: എന്തൊക്കെയുണ്ട് ചേട്ടാ കോട്ടമുകളിൽ വിശേഷങ്ങൾ?
1: ഇപ്പൊ നല്ല കാലാവസ്ഥയാണ്, മഴ വലുതായിട്ടില്ല, നല്ല വിശേഷം.
0: നല്ല വിശേഷം, നന്നായിട്ട് അങ്ങനെ പോകുന്നു അല്ലേ. ചായ ഒക്കെ കുടിച്ചിട്ട് ഇരിക്കുവാണോ? ചായ കുടിച്ചു. കടി എന്നതായിരുന്നു? നെയ്യപ്പവും ചായയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ആൻസർ പറയാനായിട്ടല്ലേ. ഓക്കെ, എന്തായാലും നമ്മുടെ ആൻസർ ഇങ്ങ് പോരട്ടെ.
1: ഗോവിന്ദ പിഷാരടി.
0: ഗോവിന്ദ പിഷാരടി ഉറപ്പാണോ?
1: ഉറപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വായിച്ച പുസ്തകത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്.
0: അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ആ ഒരു ഓർമ്മയിലാണ് ഇപ്പോ ആൻസർ പറഞ്ഞിരിക്കുന്നത് അല്ലേ.
1: ഓർമ്മയിലാണ് ഞാൻ പറഞ്ഞത്.
0: ഓക്കെ,
1: പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് ഞാൻ.
0: ആഹാ, അതെന്തായാലും ഒരു ബ്ലെസ്സിംഗ് ആയിരിക്കാണ്. ആ ഒരു ഓർമ്മയും കറക്റ്റ് ആണ് കേട്ടോ. സി ഗോവിന്ദ പിഷാരടി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ്. വെൽക്കം വെൽക്കം. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ എന്തായാലും കോട്ടമുകളിൽ നിന്നും മോഹനൻ വർക്കിച്ചേട്ടൻ വിളിച്ചിട്ട് ആ കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുകയാണ്. നല്ല മിടുക്കനായിട്ട് നമുക്ക് എന്തായാലും വാട്സപ്പിൽ കൂടി വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് വിശ്വൻ ചേട്ടനാണ് ഫ്രം വിളമന്നൂരിൽ നിന്നും. ആൻഡ് അർച്ചന മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും ഗോവിന്ദ പിഷാരടി എന്ന് തന്നെയാണ്. മനോജ് ചേട്ടൻ, സുശീല ശേഷി, ദീപു ചേട്ടൻ, മജീദ്, പ്രവീൺ, ദേവിക, ദക്ഷ എല്ലാവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ഗോവിന്ദ പിഷാരടി എന്ന് തന്നെയാണ്. അപ്പോൾ സി ഗോവിന്ദ പിഷാരടി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരനും അതുപോലെ തന്നെ സാഹിത്യകാരനും നോവലിസ്റ്റും നാടകകൃത്തും ഒക്കെയാണ് ഇദ്ദേഹം. എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിതാ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, ചുണ്ടൻ വള്ളങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ചുണ്ടൻ വള്ളങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? വളരെ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു പ്രദേശം വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9522-664-9090 നമ്പറിലേക്ക്.

0: You are listening to Ashray FM 90, Nadinuppam. വിശ്വസ്തയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
1: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
2: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
1: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
2: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
4: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
4: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നാട് എന്നറിയപ്പെടുന്ന ചുണ്ടൻ വണ്ടൻ വള്ളങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന നാട് ഏതാണ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടായിരുന്നു നമ്മൾ നേരത്തെ ബ്രേക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ആശ്രയ പ്രീമിയർ ലീഗാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ആർജി അനൂഷ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 20 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് ആൻസർ അറിയിച്ചുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് വിശ്വൻ ചേട്ടനാണ്, ഇളമന്നൂരിൽ നിന്നും ആലപ്പുഴ എന്ന് പറഞ്ഞിട്ടാണ് ചേട്ടൻ നമുക്ക് ആൻസർ അറിയിച്ചിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചനയാണ്, ആലപ്പുഴ എന്ന് തന്നെയാണ് അർച്ചനയെ മെസ്സേജ് ചെയ്ത് അറിയിച്ചിരിക്കുന്ന ആൻസർ. രേവതി ശ്രീകുമാർ ഫ്രം വെട്ടിക്കവലയിൽ നിന്നും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് കുട്ടനാട് എന്നാണ്. ദീപു ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കുട്ടനാട്. ദേവിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് കുട്ടനാട് എന്നാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് മനോജ് ചേട്ടനാണ്. ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും കുട്ടനാട് എന്ന് തന്നെയാണ്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ആൽബിൻ ആണ്. ആൽബിൻ സി സെബാസ്റ്റ്യൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ചുണ്ടൻ വള്ളങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ് എന്ന് പറഞ്ഞിട്ടാണ്. ദക്ഷ പ്രവീൺ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ കുട്ടനാട് എന്ന് തന്നെയാണ്. മജീദ്, ശോഭന, കെ, സുസമ്മ, സോമച്ചൻ അങ്ങനെ എല്ലാവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ആലപ്പുഴ ആൻഡ് കുട്ടനാട് എന്നുള്ള ആൻസറാണ് നമുക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ ചുണ്ടൻ വള്ളങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ആ ഒരു പ്രദേശം ഏതാണ് എന്ന ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് കുട്ടനാടാണ്. കുട്ടനാട് ഈസ് ദ റൈറ്റ് ആയിട്ടുള്ള ആൻസറാണ്. കാരണം ചുണ്ടൻ വള്ളങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പുഴകളും കനാലുകളും ഒക്കെ നിറഞ്ഞ ആലപ്പുഴ എന്ന ജില്ലയാണല്ലേ. അവിടുത്തെ കുട്ടനാടാണ് ആദ്യം മനസ്സിലേക്ക് ഓടിയത്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മൾ ഇത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, കേരളത്തിൻ്റെ ഗംഗ എന്നറിയപ്പെടുന്ന പുഴ ഏതാണ് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. കേരളത്തിൻ്റെ ഗംഗ എന്നറിയപ്പെടുന്ന പുഴ ഏതാണ്? അപ്പോൾ ആ പുഴ ഏതാന്ന് വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്ക്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9529-6490-90 എന്ന നമ്പറിലേക്കാണ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
6: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
7: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ്, വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ കേരളത്തിന്റെ ഗംഗ എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ് എന്ന ക്വസ്റ്റ്യൻ ആയാലും നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കിപ്പോൾ വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് വെട്ടിക്കവലയിൽ നിന്നും കുഞ്ഞുപിള്ളച്ചേട്ടനാണ്. ഭാരതപ്പുഴ എന്ന് പറഞ്ഞിട്ടാണ് ചേട്ടൻ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ആൽബിൻ സി സെബാസ്റ്റിൻ ആണ്. ആൽബിൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ഭാരതപ്പുഴ എന്നാണ് കേട്ടോ. കേരളത്തിന്റെ ഗംഗ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ശോഭനയാണ്. പമ്പ എന്ന് പറഞ്ഞിട്ടാണ് ശോഭന മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇളവന്നൂരിൽ നിന്നും വിശ്വൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ഭാരതപ്പുഴ എന്നാണ്. അർച്ചന മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് പമ്പ എന്ന് തന്നെയാണ്. രവതി, ശ്രീകുമാർ, മനോജ് ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് പമ്പ ആൻഡ് ഭാരതപ്പുഴ എന്നാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അലനാണ്. അലൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് പമ്പ റിവർ എന്നാണ്. ദീപു ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ഭാരതപ്പുഴ എന്നാണ്. ദേവിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും ഭാരതപ്പുഴ എന്ന് തന്നെയാണ്. ദക്ഷ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ഭാരതപ്പുഴ. പ്രവീൺ ആൻഡ് മജീദിക്ക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് പമ്പ എന്നാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് സൂസമ സോമശനാണ്. സൂസമ ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ഭാരതപ്പുഴ എന്ന് തന്നെയാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ് എന്ന ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയാണ് ഈ ഒരു പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിതാ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, ഇന്ത്യ സ്വതന്ത്രമായ വർഷം മലയാളത്തിൻ്റെ ആസ്ഥാന കവിയായിട്ട് സെലക്ട് ചെയ്തത് ആരെയാണ് എന്നതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇന്ത്യ സ്വതന്ത്രമായ വർഷം തന്നെ മലയാളത്തിൻ്റെ ആസ്ഥാന കവിയായിട്ട് സെലക്ട് ചെയ്തത് ആരെയാണ് എന്നതാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കവിയാണ് കേട്ടോ. അപ്പോൾ വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291909 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ട നമ്പർ. 9526496909 എന്ന നമ്പറിലേക്ക്.

0: നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
2: Nammude Dimos Furniture-il Mass Vishu Class Offer. Adhe, ini vendathathu koduthu, vendathu vaangam. April 1 mudal June 30 vare Mega Exchange Melayana Dimos ningalkkayi orukkiyirikkunnathu. Santoshavartha Dimos Furniture ippol Thiruvellayilum. Dimos Furniture, Pulaman, Kottarakkara.
3: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ശ്രേയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് ജി കെ ക്വസ്റ്റ്യൻ ആൻസർ ഗെയിമായിരുന്നു ഇത്രയും നേരമായിട്ട് APLലൂടെ കളിച്ചുകൊണ്ടിരുന്നതല്ലേ. ലാസ്റ്റ് ചോദ്യമായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ത്യ സ്വതന്ത്രമായ വർഷം തന്നെ മലയാളത്തിൻ്റെ ആസ്ഥാന കവിയായിട്ട് സെലക്ട് ചെയ്തത് ആരെയാണ് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പോൾ എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇർഫാനെയാണ്. ഇർഫാന മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് വള്ളത്തോൾ നാരായണ മേനോൻ എന്നാണ് കേട്ടോ. ഓക്കെ, ആൻഡ് അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ആൽബിൻ ആണ്. ആൽബിൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ വള്ളത്തോൾ നാരായണ മേനോൻ അല്ലെങ്കിൽ മുകുന്ദൻ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളാകാനാണ് സാധ്യതയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിഷ്ണു ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ വള്ളത്തോൾ എന്ന് തന്നെയാണ്. രവതി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ എന്നാണ്. ആൻഡ് മനോജ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത് മഹാകവി വള്ളത്തോൾ എന്ന് പറഞ്ഞിട്ടാണ്. ദേവിക അധ്യക്ഷ ദീപു ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസറും വള്ളത്തോൾ എന്ന് തന്നെയാണ്. പ്രവീൺ സുസമ്മ സോമച്ചൻ എന്നിവർ മെസ്സേജ് പറഞ്ഞിരിക്കുന്നതും വള്ളത്തോൾ എന്ന് തന്നെയാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ശോഭനയാണ്. ശോഭന ചേച്ചിയും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ വരുന്നത് വള്ളത്തോൾ എന്ന് തന്നെയാണ്. അപ്പോൾ ഇന്ത്യ സ്വതന്ത്രമായ വർഷം മലയാളത്തിൻ്റെ ആസ്ഥാന കവിയായിട്ട് സെലക്ട് ചെയ്തത് ആരെയാണ് എന്ന ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ എന്ന് തന്നെയാണ്. കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 56 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് എന്തായാലും ആശ്രയ പ്രീമിയർ ലീഗ് വൈൻഡപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനായിട്ടും സമയം ആഗതമായിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 6 മണി.

0: ചില രഹസ്യങ്ങൾ അങ്ങനെയാണ്, എത്ര ആഴത്തിൽ കുഴിച്ചു മൂടിയാലും കാലം അവയെ പുറത്തെത്തിക്കും. ഒരു പഴയ ഫയൽ, അതിനുള്ളിൽ പൊടി പിടിച്ചു കിടക്കുന്ന ചില സത്യങ്ങൾ. അവിടെ അവസാനിക്കുന്നത് പോലീസിന്റെ ബുദ്ധിയാണോ അതോ യുക്തിക്ക് നിരക്കാത്ത മറ്റെന്തെങ്കിലുമോ? എസ് പി സത്യജിത്തിന്റെ യുക്തിയും മേധയുടെ അനുഭവങ്ങളും ഒരേ ബിന്ദുവിൽ വന്ന് നിൽക്കുമ്പോൾ അവിടെ തെളിയുന്നത് വെറുമൊരു കൊലപാതകത്തിന്റെ കഥയല്ല, മറിച്ച് മരിച്ചവർക്ക് പറയാനുള്ള ചില കാര്യങ്ങളാണ്. പൃഥ്വിരാജ് സുകുമാരൻ, അദിതി ബാലൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ഇൻവെസ്റ്റിഗേറ്റീവ് ഹൊറർ ത്രില്ലർ കോൾഡ് കേസ് എന്ന സിനിമയിലേക്കാണ് ഇന്നത്തെ ക്ലാബ് ബോർഡ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബ് ബോർഡ് വിത്ത് ആർജി ഏലിക്കുട്ടി.
1: ഇതെങ്ങനെ വഫത്തായ
2: ഓര് ഞമ്മള് കൊന്നതാ ഓര് ഞമ്മക്കറിയാം.
0: മണിച്ചിത്രത്താഴിലെ ഡോക്ടർ സണ്ണിയിൽ നിന്നുമാണ് മലയാള സിനിമ സൈക്കോളജിയുടെയും പാരാസൈക്കോളജിയുടെയും അതീന്ദ്രിയമായ ശക്തികളുടെയും സമന്വയം രൂപം നൽകിയ സൃഷ്ടികൾക്ക് പിന്നാലെയുള്ള യാത്ര തുടങ്ങുന്നത്. അത്തരം സിനിമകൾ പിന്നെയും വ്യത്യസ്ത സമയങ്ങളിൽ വെവ്വേറെ കാലഘട്ടങ്ങളിൽ പ്രേക്ഷകരുടെ മുന്നിലൂടെ കടന്നുപോയി. ഇതിൽ ചിലതെല്ലാം വീണ്ടും ഓർമ്മയിൽ തെളിഞ്ഞെന്നുമിരിക്കും. ത്രില്ലർ ചിത്രങ്ങൾ അരങ്ങുവാണിരുന്ന 2020s ശാസ്ത്രവും മനുഷ്യനും മനുഷ്യനിർവചനങ്ങൾക്ക് അപ്പുറമുള്ളവയും അണിനിന്നിരുന്ന ഒരു കഥയുമായിരുന്നു ഈ പൃഥ്വിരാജ് ചിത്രത്തിന്റെ വരവ്.
3: നഗരപരിധിയിൽ തന്നെയുള്ള കായലിൽ നിന്നാണ് മത്സ്യബന്ധന തൊഴിലാളിയായ മരിയദാസിനെ ഇന്ന് ഒരു കവർ ലഭിച്ചത്.
4: തന്റെ വലയിൽ കുടുങ്ങിയ കവറിനുള്ളിൽ ഒരു തലയോട്ടി കണ്ട് വിറങ്ങലിച്ചു പോയ അയാൾ ഉടൻ തന്നെ നാട്ടുകാരെ അറിയിക്കുകയും അവർ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുകയുമായിരുന്നു. ആഭ്യന്തരമന്ത്രി ആലത്തൂർ രഘുത്തമന്റെ നേതൃത്വമണ്ഡലമായതുകൊണ്ട് തന്നെ അദ്ദേഹം നേരിട്ട് വിളിച്ച് പോലീസിനോട് വിശദാംശങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. കൂടാതെ തലയോട്ടി കണ്ടെടുത്തതിന് ഏതാനും മീറ്ററുകൾക്കപ്പുറമാണ് അടുത്ത ദിവസം മന്ത്രി ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന നവീകരിച്ച ബോട്ട് ക്ലബ്ബ്. ഇത്തരമൊരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഉദ്ഘാടനം മാറ്റിവെക്കുമോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ആഭ്യന്തരമന്ത്രിക്കെതിരെയുള്ള വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എത്രയും വേഗം ഈ കേസിന് തുമ്പുണ്ടാക്കേണ്ടത് സർക്കാരിന് മുന്നിൽ ഒരു കനത്ത വെല്ലുവിളിയായിരിക്കും.
0: ആരുടേതെന്നറിയാത്ത ഒരു തലയൂട്ടി ദുരൂഹമായ സാഹചര്യത്തിൽ കണ്ടെത്തുന്നിടത്തു നിന്നുമാണ് ഈ സിനിമ ആരംഭിക്കുന്നത്. ഗാർബേജ് ബാഗിൽ പൊതിഞ്ഞ നിലയിൽ ജലാശയത്തിൽ നിന്നും പൊന്തിവന്ന ഒരു തലയൂട്ടി. ശാസ്ത്രീയമായ തെളിവുകളും ഫോറൻസിക് പരിശോധനകളും വഴി ആ തലയൂട്ടി ആരുടേതാണെന്ന് കണ്ടെത്താനുള്ള തീവ്ര ശ്രമമാണ് പിന്നീട് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. തലയോട്ടിയുടെ പിന്നാലെയുള്ള കുറ്റാന്വേഷണ സംഘത്തിന്റെ യാത്രയാണ് കോൾഡ് കേസ് എന്ന ഈ സിനിമ. അന്വേഷണ ചുമതലയിൽ എസ് പി സത്യജിത്ത് എന്ന പൃഥ്വിരാജ് കഥാപാത്രം കടന്നുവരുമ്പോൾ ഇതേ കേസിന് പിന്നാലെ പരസ്പരം പരിചയം പോലുമില്ലാതെ മേധ എന്ന അതിഥി ബാലന്റെ മാധ്യമ പ്രവർത്തകയും ഇറങ്ങിത്തിരിക്കുന്നു. ഇവരുടെ സമാന്തര അന്വേഷണമാണ് സിനിമയുടെ ഇതിവൃത്തം.
5: സാർ, നമുക്ക് സ്കള് കൂടാതെ ബാഗിൽ നിന്ന് കുറച്ച് ഹെയർസും ടിഷ്യൂ റെമനൻസും ബ്ലഡ് ക്ലോട്ട്സും കിട്ടിയിട്ടുണ്ട്. ബട്ട് ഹൈലി പ്യൂരിഫൈഡ് സ്റ്റേറ്റിലായതുകൊണ്ട് ഡി എൻ എ എക്സ്ട്രാക്ഷൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇനിയിപ്പോ ലാബ് അനാലിസിസിലൂടെ മാത്രമേ എന്തെങ്കിലും പറയാനാകൂ.
0: പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സത്യജിത്ത് എന്ന പോലീസ് ഓഫീസറാണ് ചിത്രത്തിലെ നായകൻ. അന്വേഷണത്തിന്റെ ആദ്യഘട്ടം ആരാണ് കൊലപാതകി എന്നതിനെ കുറിച്ചല്ല, മറിച്ച് ആരാണ് കൊലപ്പെട്ടത് എന്നതിനെ കുറിച്ചാണ്. വെറുമൊരു തലയോട്ടിൽ നിന്നും ആരംഭിക്കുന്ന ഈ അന്വേഷണം ഒടുവിൽ വളരെ നാടകീയമായി കൊലപാതകിയിൽ എത്തിച്ചേരുന്നു. അതിഥി ബാലൻ അവതരിപ്പിക്കുന്ന മേധ പത്മജ എന്ന നായിക കഥാപാത്രം ഒരു പത്രപ്രവർത്തകയാണ്. മേധ തനിക്കുണ്ടാകുന്ന ചില അമാനുഷിക അസ്വാഭാവിക സംഭവങ്ങളെ പിന്തുടർന്ന് എത്തുന്നതും ഇതേ കൊലപാതകത്തിലേക്കാണ്. പക്ഷേ അവിടെയും കൊല്ലപ്പെട്ടത് ആരാണെന്ന് അജ്ഞാതമായി തുടർന്നു.
6: അധിക നാളൊന്നും ആള് താമസമില്ലാതെ ഇട്ടിട്ടില്ല. ഈ ഇരിക്കുന്നൊക്കെ കാരണവന്മാരുടെ ഫോട്ടോകളാ, അതൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ട്. ഇതെന്റെ കുടുംബ വീടാ, കയറി കിട്ടിയത് എനിക്ക്. ഇതിപ്പോ വാടകയ്ക്ക് കൊടുത്തിട്ട് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല.
0: സത്യജിത്ത് യുക്തിഭദ്രമായ തെളിവുകൾ ശേഖരിച്ച് അന്വേഷണമായി മുന്നോട്ടു പോകുമ്പോൾ അതിഥി മറ്റൊരു വഴിയിലൂടെ ലക്ഷ്യസ്ഥാനത്തിന് അടുത്തേക്കെത്തുന്നു. ഒറ്റനോട്ടത്തിൽ പരസ്പരം യാതൊരു ബന്ധവുമില്ലെന്ന് തോന്നിപ്പിക്കുന്ന ഈ രണ്ട് ട്രാക്കുകളാണ് സിനിമയെ മുന്നോട്ട് നയിക്കുന്നത്. ഒരു വശത്ത് സത്യജിത്ത് തന്റെ പോലീസ് ബുദ്ധിയിലൂടെയും മറുവശത്ത് മേധ അമാനുഷിക സൂചനകളിലൂടെയും ഒരു കൊലപാതകത്തിന്റെ പുറകിലെ സത്യം തിരയുന്നു.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Ashraya FM 90, Nadinoppam, Nattarkoppam. Clapboard.
3: യുക്തിയും വിശ്വാസവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുതെന്നാണ് പൊതുവെയുള്ള വെപ്പെങ്കിലും ഇത് രണ്ടും കൂടിച്ചേരുന്ന സിനിമയാണ് കോൾഡ് കേസ്. ഒരു കൊലപാതകത്തെക്കുറിച്ച് രണ്ടു പേർ സമാന്തരമായി നടത്തുന്ന രണ്ട് അന്വേഷണങ്ങൾ. ഒരാൾ തന്നിലർപ്പിതമായ കർത്തവ്യവുമായി യുക്തിസഹജമായ തെളിവുകളിലൂടെ അടിസ്ഥാനത്തിൽ മുന്നോട്ടു പോകുമ്പോൾ മറ്റൊരാൾ തന്നിലേക്ക് താൻ പോലും അറിയാതെ എത്തുന്ന നിമിത്തത്തെ പിന്തുടരുന്നു.
4: നമുക്ക് ഈ സ്കള്ളിന്റെ ഫേസ് ഡിജിറ്റലി റീകൺസ്ട്രക്ട് ചെയ്യാൻ നോക്കിയാലോ? കോമൺ പ്രൊസീജിയർ അല്ലാത്തതുകൊണ്ട് കുറച്ച് സമയമെടുക്കും.
5: ഓക്കേ, ഗോ അഹെഡ്, ലെറ്റ്സ് ട്രൈ ദാറ്റ്.
4: ഓക്കേ.
5: യാ.
3: പ്രശസ്ത ഛായാഗ്രാഹകനായ തനു ബാലക്കിന്റെ ആദ്യത്തെ ഫീച്ചർ ഫിലിം സംവിധാന സംരംഭമാണ് കോൾഡ് കേസ്. ശ്രീനാഥ് വി നാഥാണ് സിനിമയുടെ കഥയും തിരക്കഥയും. ആന്റോ ജോസഫ് ഫിലിം കമ്പനി, പ്ലാൻ ജെ സ്റ്റുഡിയോസ്, എം പി ഇന്റർനാഷണൽ എന്നിവരുടെ ബാനറിൽ പ്രൊഡ്യൂസർ ആന്റോ ജോസഫ്, പ്രശസ്ത ക്യാമറമാൻ ജോമോൻ ടി ജോൺ, എഡിറ്റർ ഷമീർ മുഹമ്മദ് എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. പൃഥ്വിരാജ്, അതിഥി ബാലൻ, അലൻ സിയർ, ലക്ഷ്മിപ്രിയ, അനിൽ നെടുമങ്ങാട്, ആത്മീയ തുടങ്ങിയ വലിയ താരനിര ഈ സിനിമയിലുണ്ട്.
6: ചേച്ചി ഇവിടെ എടുക്കുവാ.
7: മോളെ, ഞാൻ നല്ല ഉറക്കമായിരുന്നു. അപ്പൊ എന്റെ ദേഹത്താറ് വെള്ളം തളിച്ച പോലെ. ഞാൻ നോക്കിയപ്പോ ആരെയും കണ്ടില്ല. അപ്പൊ ഏങ്ങലടിച്ചുള്ള ഒരു കരച്ചില് കേട്ട് ശ്രദ്ധിച്ചപ്പോ ഒരു പെൺകുച്ചിന്റെ കരച്ചിലാ.
6: നട്ടപ്പാതിരിക്ക് ഒരു വട്ട്.
7: അയ്യോ അല്ല മോളെ, ഞാൻ കേട്ടതാ. ദാ അടുക്കള ഭാഗത്തുനിന്ന്. ഈ വീടിന് എന്തോ കുഴപ്പമുണ്ട് മോളെ.
6: ആർക്കും എന്റെ പ്രശ്നം എന്നൊക്കെ നേരം വെളുത്തിട്ട് തീരുമാനിക്കാം.
7: അത് പിന്നെ
6: ഒന്നും പറയണ്ട. ആ മുറി തുടച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങ്.
3: ഈ സിനിമയ്ക്ക് മുൻപേ കടന്നുപോയ പ്രേതം, അഞ്ചാം പാതിര, ദൃശ്യം പോലുള്ള ത്രില്ലർ ചിത്രങ്ങളുമായി മത്സരിക്കാൻ പ്രാപ്തിയുള്ള തിരക്കഥയാണ് ഈ സിനിമയുടെ നെടുന്തു. ഈ സിനിമയിലെ കഥാപാത്രങ്ങളല്ല, കഥയാണ് പ്രധാനം. കാണാനില്ല എന്ന് പോലും ആരും പരാതിപ്പെടാനില്ലാത്ത ഒരു വ്യക്തിയുടെ മരണത്തിന്മേലുള്ള സത്യജിത്തിന്റെ അന്വേഷണവും മേധയുടെ പ്രയാണവും പലപ്പോഴായി ആരാവും കുറ്റവാളിയെന്ന് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ പാകത്തിന് ചില വഴിത്തിരിവുകൾ നൽകുന്നുണ്ട്. കൂടാതെ മികച്ച രീതിയിലെ സാമൂഹിക നിരീക്ഷണവും സിനിമയുടെ മുതൽക്കൂട്ടാണ്. ഒരു മനുഷ്യന് അയാളുടെ സഹജീവിയോട് ഇങ്ങനെയും ചെയ്യാൻ കഴിയുമോ എന്ന് നമ്മളോട് ചോദിച്ച നിമിഷങ്ങൾ ഈ സിനിമയിൽ അവതരിപ്പിക്കപ്പെടുന്നത് കാണാം.
8: Feel a presence.

മലയാളത്തിലെ പ്രമുഖ ക്യാമറാമാൻമാരായ ഗിരീഷ് ഗംഗാധരൻ, ജോമോൻ ടി ജോൺ എന്നിവർ ചേർന്നാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള വിഷ്വൽസ് ഒരുക്കിയിരിക്കുന്നത്. സിനിമയുടെ ആ ഒരു ഡാർക്ക് മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഇവരുടെ പങ്ക് വലുതാണ്. പ്രകാശ് അലക്സ് ആണ് ഈ സിനിമയ്ക്ക് വേണ്ടി സംഗീതം ഒരുക്കിയിരിക്കുന്നത്.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ എഫ് എം 90 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ആഗോളതലത്തിലെ സുപ്രധാന വിഷയങ്ങൾ ലോക നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈ പവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഈ മാസം ഷിഗല്ല സ്ഥിരീകരിച്ചത് 70 പേർക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം രൂപയുടെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കഫ്സിറപ്പുകളുടെ വിൽപ്പന ഇനി മുതൽ ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇവിയനിലെത്തി. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുക. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അദ്ദേഹത്തെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, യുകെ പ്രധാനമന്ത്രി കിയ സ്റ്റാമർ, യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായേദ് അൽ നഹ്യാൻ എന്നിവരുമായി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന സുപ്രധാന വിഷയങ്ങൾ നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ശ്രീ മോദി നാളെ കൂടിക്കാഴ്ച നടത്തും. സ്ലോവാക്യ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി ഫ്രാൻസിലെത്തിയത്. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി വി ഡി സതീശനും സെൽഫ് എന്യൂമറേഷൻ നിർവഹിച്ചതോടെയാണ് നടപടികൾക്ക് ഔദ്യോഗികമായി തുടക്കമായത്. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് ഗവർണർ അഭ്യർത്ഥിച്ചു. നാടിന്റെ വികസനത്തിന് ആവശ്യമായ നിർണായക പദ്ധതികൾ തീരുമാനിക്കുന്നത് സെൻസസിലൂടെയാണെന്നും എല്ലാവരും സെൻസസിൽ സജീവ പങ്കാളികളാകണമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. ഈ വിവരങ്ങൾ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. സംസ്ഥാനത്തെ നിപ ഷെഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. WHO കൺസൾട്ടന്റായ ഡോക്ടർ SS ലാലാണ് സമിതി ചെയർമാൻ. തിരഞ്ഞെടുപ്പ് കാരണം മഴക്കാലപൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതിനാൽ പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഈ മാസം 70 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതായും മലപ്പുറം കോഴിക്കോട് തൃശൂർ ജില്ലകളിലായി 5 പേർ ഷിഗല്ല ബാധിച്ചു മരിച്ചതായും മന്ത്രി പറഞ്ഞു.
2: ഈ മാസം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസ് 70, ജാനുവരി മുതൽ ജൂൺ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മൊത്തം കേസുകൾ 146, മരണം 5. മരണം നടന്നിട്ടുള്ളത് മലപ്പുറം, കോഴിക്കോട്, തൃശൂര്. കോഴിക്കോടുള്ള ഒരു കുട്ടിയുടെ നില ഗുരുതരം. നിപയുടെ കേസുകളിൽ ഇതുവരെ 38 ടെസ്റ്റുകൾ നടത്തി. 38-ൽ 37 കേസുകളും നെഗറ്റീവാണ്.
1: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം വിലമതിക്കുന്ന നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് ആസ്ഥാനത്ത് IB ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ ഉദ്യോഗസ്ഥരുമായി നടത്തിയ യോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തി കടന്നാണ് കേരളത്തിലേക്ക് ലഹരി മരുന്ന് എത്തുന്നതെന്നും ലഹരി വിൽപ്പനയുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കുകയാണ് ഓപ്പറേഷൻ തൂഫാന്റെ ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു. കാരവനുകളിലും DJ പാർട്ടികളിലും 5-സ്റ്റാർ ഹോട്ടലുകളിലുമടക്കം പരിശോധന നടത്തും. മയക്കുമരുന്നിനെതിരെ തൂഫാൻ വാരിയറായി പ്രവർത്തിക്കാൻ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ സന്നദ്ധത അറിയിച്ചതായും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു.
3: സൌത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗമായിരുന്നു. ഏത് കാരവാനാണെങ്കിലും ഇതിന്റെ ഉപയോഗം ഉണ്ടെങ്കിൽ അവിടെ പോലീസ് പരിശോധിക്കും. ഏത് ബോട്ടിലാണെങ്കിലും ഇതുണ്ടെങ്കിൽ പരിശോധിക്കും. DJ പാർട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ പരിശോധിക്കും. 5-സ്റ്റാർ ഹോട്ടലുകളിൽ സെല്ല് ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്തിട്ടുണ്ട് അവിടെ പരിശോധിക്കും. ഇതെവിടെ നിന്ന് വരുന്നു, ആര് കൊണ്ടിരുന്നു, ഏതെല്ലാം രീതിയിലാണ് വരുന്നത്. 4 എയർപോർട്ടുകളിലും ഇത്തരം മീറ്റിംഗ് ഉണ്ടാകും. സീപോർട്ടുകളിൽ ഈ മീറ്റിംഗ് ഉണ്ടാകും. സമൂഹത്തിൽ പ്രധാനപ്പെട്ട ആളുകളെ മുഴുവൻ തൂഫാൻ വാരിയേഴ്സ് ആക്കുകയാണ്. കാരണം അവരതിന്റെ അംബാസഡർമാരാകുകയാണ്.
1: കഴിഞ്ഞ 12 വർഷം രാജ്യത്ത് സമാനതകളില്ലാത്ത വികസനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കാഴ്ചവച്ചതെന്ന് രാജ്യസഭാ എംപി സി സദാനന്ദൻ മാസ്റ്റർ. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്ന മന്ത്രം സമൂഹത്തിലെ ഓരോ വ്യക്തിയിലേക്കും എത്തിക്കാൻ സർക്കാരിന് സാധിച്ചതായും അദ്ദേഹം കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 25 കോടി ജനങ്ങളെ സർക്കാർ ദാരിദ്ര്യത്തിൽ നിന്ന് പൂർണ്ണമായും മോചിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കഫ് സിറപ്പുകളുടെ വിൽപ്പനയും വിതരണവും ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ ഇനി മുതൽ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ചെറുഗ്രാമങ്ങളിൽ കഫ് സിറപ്പ് വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ച് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കഫ് സിറപ്പുകൾ ഡോക്ടറുടെ കുറിപ്പടിയോടെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും അനാവശ്യ മരുന്നുപയോഗം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ നടപടി സ്വീകരിച്ചതെന്നും IMM റിസർച്ച് സെൽ കൺവീനർ ഡോക്ടർ രാജീവ് ജയദേവൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
4: ഒരു കോഫ് സിറപ്പ് എന്നാൽ അതിനകത്ത് ഒന്നിലധികം തരം മരുന്നുകളുടെ അംശമുണ്ടാകാനിടയുണ്ട്. കോഫ് സിറപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ മരുന്നുകളുടെ ആവശ്യം ഉണ്ടാകണമെന്നില്ല. ഈ മരുന്നുകൾ ഇതിനകത്തുണ്ടെന്നോ ഈ മരുന്നുകളുടെ ആവശ്യം പേഷ്യന്റ് ഉണ്ടോ എന്നോ അറിയാതെ ആയിരിക്കാം പലപ്പോഴും വാങ്ങിക്കുന്നത്. ഡോക്ടർമാരുടെ കുറിപ്പടി അനുസരിച്ച് വേണം അത് ഉപയോഗിക്കാനായിട്ട്. കോഫ് സിറപ്പിൽ അടങ്ങിയിട്ടുള്ള മരുന്നുകൾ ഏതൊക്കെയാണോ അത് മനസ്സിൽ കണ്ടിട്ടാകും പ്രിസ്ക്രൈബ് ചെയ്യുക. അനാവശ്യമായിട്ടുള്ള മരുന്ന് പ്രയോഗങ്ങൾ ഒഴിവാക്കുക. ആ ദിശയിൽ വേണം ഹെൽത്ത് കെയർ നീങ്ങാനായിട്ട്. അതിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട നടപടിയായിട്ടാണ് ഇതിനെ കാണുന്നത്.
1: കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഒളവണ്ണ സ്വദേശിക്കാണ് രോഗബാധ. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു. ഇന്നലെ തിക്കോടിയിൽ മധ്യപ്രദേശ് സ്വദേശിക്കും മലേറിയ സ്ഥിരീകരിച്ചിരുന്നു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നിലവിൽ വന്നതോടെ വെള്ളയും നീലയും നിറത്തിലുള്ള ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റുന്നുവെന്ന പ്രചാരണം വ്യാജവും അടിസ്ഥാനരഹിതവുമെന്ന് KSRTC. ഓർഡിനറി വിഭാഗത്തിൽ മുൻപുണ്ടായിരുന്ന എല്ലാ സർവീസുകളും തുടർന്നും ഓർഡിനറി സർവീസായി തന്നെ നിലനിർത്തിയിട്ടുണ്ടെന്നും തമ്മിൽ മാറിപ്പോകാതിരിക്കാനാണ് സിറ്റി ഫാസ്റ്റ് എന്ന സ്റ്റിക്കർ പതിച്ചതെന്നും KSRTC അറിയിച്ചു. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്ര സ്വകാര്യ ബസ് മേഖലയെ തകർക്കുന്നതായി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ. KSRTC എന്ന പോലെ സൌജന്യ യാത്ര സ്വകാര്യ ബസ്സുകളിലും നടപ്പാക്കി ആ തുക സർക്കാർ സബ്സിഡിയായി നൽകണം എന്ന ആവശ്യം സംഘടന മുന്നോട്ടുവച്ചു. ഉപാധികൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരമാർഗ്ഗങ്ങൾ സ്വീകരിക്കുമെന്നും ബസ് ഉടമകൾ പറഞ്ഞു. കൊച്ചി സിറ്റി പോലീസ് പരിധിയിലെ ബാർ ഹോട്ടലുകളിലും മറ്റും നടത്തിവരുന്ന DJ പാർട്ടികൾക്കും ഉയർന്ന ഡെസിബൽ സംഗീത പരിപാടികൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണം 15 ദിവസത്തേക്ക് കൂടി നീട്ടി. രാത്രി 11 മണിക്ക് ശേഷം ഇവ നടത്താൻ പാടില്ല എന്ന സിറ്റി പോലീസ് കമ്മീഷണറുടെ ഉത്തരവാണ് ദീർഘിപ്പിച്ചത്. ഈ മാസം 21 നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനത്തിനോടനുബന്ധിച്ചുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. കൊൽക്കത്തയിൽ യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. രാത്രി 12:30 മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവെ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയെയും നേരിടും. ഇന്ന് രാവിലെ നടന്ന ഇറാൻ ന്യൂസിലൻഡ് മത്സരം സമനിലയിൽ കലാശിച്ചു. ICC T20 വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. രാത്രി 7 മണിക്ക് ന്യൂസിലൻഡ് ശ്രീലങ്കയെയും 11 മണിക്ക് ഇംഗ്ലണ്ട് അയർലൻഡിനെയും നേരിടും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 544 പോയിന്റ് ഉയർന്ന് 76,808 നിഫ്റ്റി 135 പോയിന്റ് നേട്ടത്തിൽ 23,989 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 1,11,000 രൂപയും ഗ്രാമിന് 13,875 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ആഗോളതലത്തിലെ സുപ്രധാന വിഷയങ്ങൾ ലോക നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി K.മുരളീധരൻ. സംസ്ഥാനത്ത് ഈ മാസം ഷിഗല്ല സ്ഥിരീകരിച്ചത് 70 പേർക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം രൂപയുടെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കഫ് സിറപ്പുകളുടെ വിൽപ്പന ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം.

0: You are listening to Ashray FM 90, Nadinupam, Natargopam.
1: തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90 സ്റ്റേ ട്യൂൺ.

0: Flat Board.
1: മലയാളത്തിൽ അധികം പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു ജോണറാണ് കോൾഡ് കേസ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. പകുതി ഭാഗം പൂർണ്ണമായും ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണെങ്കിൽ മറുപകുതി ഒരു പക്ക ഹൊറർ മൂവിയാണ്.

0: സിനിമയുടെ പേര് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇതിന്റെ കളർ ഗ്രേഡിംഗ്. തിരുവനന്തപുരം നഗരത്തിന്റെ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നതെങ്കിലും ഒരു തണുത്ത മൂഡ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ക്യാമറാമാൻമാരായ ഗിരീഷ് ഗംഗാധരനും ജോമോൻ ടി ജോണിനും കഴിഞ്ഞിട്ടുണ്ട്.
1: സാർ, വാരണാസിയിൽ നിന്നും ഏപ്രിൽ 13 പുറപ്പെട്ട സ്പെഷ്യൽ ബസ്സിൽ കേരളത്തിലേക്ക് വന്നവരുടെ കംപ്ലീറ്റ് ലിസ്റ്റാണ്.
2: ഹിയർ ഇറ്റ് ഈസ്. ഈവ മറിയ. അപ്പൊ നമ്മുടെ ക്രിമിനലിന് അങ്ങോട്ട് പോയ അതേ പേരിൽ തിരിച്ചു വരേണ്ടി വന്നു.

0: എസ് പി സത്യജിത്ത് എന്ന കഥാപാത്രമായി പൃഥ്വിരാജ് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. സ്ഥിരം കാണാറുള്ള ആക്ഷൻ ഹീറോ പോലീസുകാരനല്ല ഇയാൾ. വളരെ ശാന്തനായ, ബുദ്ധിപൂർവം മാത്രം ചിന്തിക്കുന്ന ഒരു മെത്തഡിക്കൽ ഓഫീസർ. തമിഴ് ചിത്രം അരുവിയിലൂടെ ശ്രദ്ധേയയായ അതിഥി ബാലന്റെ മലയാളത്തിലേക്കുള്ള അരങ്ങേറ്റമായിരുന്നു ഈ ചിത്രം. ഭയവും ഒപ്പം ഒരമ്മയുടെ കരുത്തും അവർ മനോഹരമായി ഈ കഥാപാത്രത്തിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അയ്യപ്പനും കോശിയും എന്ന ചിത്രത്തിന് ശേഷം അനിൽ നെടുമങ്ങാട് ചെയ്ത ശ്രദ്ധേയമായ ഒരു പോലീസ് വേഷവും ഈ സിനിമയിലുണ്ട്. അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള വിയോഗത്തിന് ശേഷം വന്ന ഒരു ചിത്രം കൂടിയായിരുന്നു കൂൾ ദി കേസ്.
1: I'd like to start with the elements of circumstances. ഏതൊരു അന്വേഷകനും അന്വേഷണത്തിനിടയിൽ ആവർത്തിച്ച് സ്വയം ചോദിക്കുന്ന 6 ചോദ്യങ്ങളുണ്ട്. അതിൽ നിന്ന് ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യം, ഹൂ ഇസ് ദ വിക്ടിം? സാധാരണ നമ്മൾ എണ്ണിത്തുടങ്ങുന്നത് ഒന്നിൽ നിന്നാണല്ലോ. പക്ഷേ ഈ കേസിൽ ഞങ്ങൾ എണ്ണിത്തുടങ്ങിയത് 0 നിന്നാണ്. ആരാണ് കൊല്ലപ്പെട്ടത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഞങ്ങളെ ഒരു പേരിലേക്ക് എത്തിച്ചു, ഈവ മറിയ. ക്വസ്റ്റ്യൻ നമ്പർ 2, വെൻ? എപ്പോഴാണ് ഇവ മറിയ മരിച്ചത്? അതിന്റെ ഉത്തരം ശാസ്ത്രീയമായി തന്നെ കണ്ടെത്തി. 2019 സെപ്റ്റംബർ മാസമാണ് ഈവ മരിച്ചത് എന്ന് ഉറപ്പിച്ച ഞങ്ങൾക്ക് മുന്നിലെ അടുത്ത ചോദ്യം, ഹൗ? എങ്ങനെയാണ് ഈവ മറിയെ കൊന്നത്?
0: പ്രകാശ് അലക്സ് ഒരുക്കിയ BGM ഈ സിനിമയുടെ ജീവനാണ് എന്ന് പറയാട്ടോ. സാധാരണ ഹൊറർ പടങ്ങളിലെ പോലെ പെട്ടെന്ന് വലിയ ശബ്ദമുണ്ടാക്കി പീഡിപ്പിക്കുന്ന ഒരു രീതിയല്ല ഈ ഒരു സിനിമയിൽ. പകരം നിശബ്ദതയെയാണ് ഭയം ജനിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഒപ്പം ഷമീർ മുഹമ്മദിന്റെ എഡിറ്റിംഗ് സിനിമയുടെ ഘടന നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരേ സമയം നടക്കുന്ന രണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ള കഥകളെ പ്രേക്ഷകന് കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ മാറി മാറി കാണിക്കുക എന്നത് വലിയൊരു ചലഞ്ച് തന്നെയായിരുന്നു. സിനിമയുടെ പേസിംഗിന് ഒരു സ്ലോ ബേൺ സ്റ്റൈല് നിലനിർത്താനായിട്ട് ഷമീർ മുഹമ്മദ്.
1: എനിക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു. ഇവയെ കുറിച്ച് ഇൻഫർമേഷൻ തരുന്ന അഡ്വക്കേറ്റ് സുഹൃത്തിനെ കുറിച്ച് മേധ പറഞ്ഞപ്പോ ആ സംശയം ബലപ്പെട്ടു. പിന്നെ കുറച്ചു മുമ്പ് എനിക്ക് വന്ന ഫോൺ കോൾ.

0: കീഴ് വേഷത്തിലായിരുന്നു.
1: ആ ഫോൺ കോൾ അതുറപ്പിച്ചു. അന്വേഷിച്ചുവരാൻ ആരുമില്ല എന്നുറപ്പുള്ള ഇവ മറിയെ കൊലപ്പെടുത്തി. ശരീരം പലയിടങ്ങളിലായി എങ്ങനെ ഉപേക്ഷിച്ച് ആ സെറ്റിൽമെന്റ് വഴി പക്ഷെ എന്നിട്ടും അത്യാഗ്രഹം തീരുന്നില്ല. ഇവയുടെ പേരിലുള്ള മറ്റ് സ്വത്തുക്കൾ കൂടി സ്വന്തമാക്കാൻ ഹരിത ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. തന്റെ സ്വന്തം ഫോട്ടോ പതിപ്പിച്ച് ഹരിത ഒരു ഫേക്ക് ID പ്രൂഫ് ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ ID പ്രൂഫ് ഉപയോഗിച്ച് ഹരിത ഒരു പുതിയ ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നു. നിയമത്തിന്റെ നൂലാമാലകളും നമ്മുടെ സിസ്റ്റത്തിലെ ലൂപ്പ് ഹോൾസും നന്നായിട്ട് അറിയാവുന്ന അഡ്വക്കേറ്റ് ഹരിത ആർക്കും ഒരു സംശയവും തോന്നാത്ത വിധം ഒസ്യത്ത് പ്രകാരം ഇവയ്ക്ക് ലഭിച്ച വീടും പുരയിടവും മറച്ചു വിൽക്കും.
2: കോൾഡ് കേസ് വെറും ഒരു സാധാരണ കൊലപാതകത്തിന്റെ കഥയല്ല, യുക്തിയും അമാനുഷികതയും തമ്മിലുള്ള ഒരു പരീക്ഷണമാണ്. ക്ലൈമാക്സിനെ കുറിച്ച് പ്രേക്ഷകർക്കിടയിൽ പല അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും മേക്കിംഗിലും സാങ്കേതിക വശങ്ങളിലും ഈ ചിത്രം വളരെ മുന്നിൽ തന്നെയാണ്. മലയാള സിനിമയിൽ അധികം കാണാത്ത ഒരു ഹൈബ്രിഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ഹൊറർ അനുഭവം സമ്മാനിക്കാനായിട്ട് സംവിധായകൻ തനു ബാലക്കിനും ടീമിനും കഴിഞ്ഞിട്ടുണ്ട്. കഥകൾ പലതുണ്ടാകും, പക്ഷേ നമ്മുടെ ഉള്ളിലേക്ക് ഒരു പോലീസും അമാനുഷികതയുടെ നിഗൂഢതയും നേർക്കുനേർക്കായ ACP സത്യജിത്തിന്റെ ആ കോൾഡ് കേസ് ഫയൽ നമ്മൾ തൽക്കാലത്തേക്കൊന്ന് ക്ലോസ് ചെയ്യുകയാണ്. സത്യം അത് എത്ര ആഴത്തിൽ കുഴിച്ചുമൂടിയാലും ഒരിക്കൽ പുറത്തു വരുമെന്ന് കോൾഡ് കേസ് എന്ന ഈ സിനിമ നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഈ സിനിമയെ കുറിച്ചായിരുന്നു ഇന്നത്തെ ക്ലാബ് ബോർഡിൽ. മലയാളം സിനിമ നമുക്ക് സമ്മാനിച്ചിട്ടില്ല, ഒട്ടനവധി മനോഹരമായിട്ടുള്ള സിനിമകളുടെ കഥകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ക്ലാബ് ബോർഡിൽ വീണ്ടും കേൾക്കാം. ചിൽഡ്രൻ ഇറ്റ്സ് മീ ആഴ്ചയിലെ കുട്ടി സൈനിങ് ഓഫ്.

0: സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ. മലിനജലത്തിലൂടെയും മലിനമായ ഭക്ഷണത്തിലൂടെയുമാണ് ഷിഗല്ല ബാക്ടീരിയ പ്രധാനമായും പകരുന്നത്. വയറിളക്കം, പനി, വയറുവേദന, ഛർദി, രക്തം കലർന്ന മലം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. കുട്ടികളെ രോഗം കൂടുതലായി ബാധിക്കാൻ സാധ്യത, അതിനാൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും വൈകിക്കാതെ സമീപത്തെ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ കഴുകുക. ഭക്ഷണ ശുചിത്വം ഉറപ്പാക്കുക.
1: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Take a break.
1: ഗുഡ് ഈവനിങ്, നമസ്കാരം, വെൽക്കം ടു ടേക്ക് എ ബ്രേക്ക്. ഈ ഒരു ചൊവ്വാഴ്ച ദിവസം ദാ ടേക്ക് എ ബ്രേക്കുമായിട്ട് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ആർ ജെ അനാമികയാണ് കേട്ടോ. അപ്പോ ക്ലാബ് ബോർഡിലൂടെ നല്ല അടിപൊളി സിനിമാ വിശേഷങ്ങളൊക്കെ എല്ലാവരും കേട്ട് കഴിഞ്ഞു. ഇനി കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ് ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിൽ ഞാൻ ദാ എത്തിയിരിക്കുന്നത് കേട്ടോ. ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടാത്തവരുണ്ടോ? ഇല്ലാലെ. കാഴ്ചകള് കണ്ട് നല്ല കാറ്റ് കൊണ്ട് മഴ നനഞ്ഞുള്ള യാത്ര എത്ര രസം ണല്ലേ. ചെറിയ ദൂരമുള്ള യാത്രയാണെങ്കിലും ദൂരയാത്രയാണെങ്കിലും ബൈക്കിനെയും സ്കൂട്ടറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നവര് ധാരാളമാണല്ലേ. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന വിപണികളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. എന്നാൽ ലോകത്ത് ആദ്യമായിട്ട് മോട്ടോർ സൈക്കിൾ കണ്ടുപിടിച്ചത് ആരാണെന്നും ഇന്ത്യയിലെ റോഡുകളിൽ ബൈക്ക് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് ആരാണെന്നും അറിയാമോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ടേക്ക് എ ബ്രേക്കിൽ 1885 ജർമ്മൻ എഞ്ചിനീയർ ഗോട്ട്ലീബ് ഡംലറും സഹപ്രവർത്തകനായിട്ടുള്ള വിൽഹം മെയ്ബാക്ക് ചേർന്നിട്ടാണ് ലോകത്തിലെ ആദ്യത്തെ പെട്രോൾ പവർ മോട്ടോർ സൈക്കിൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഇവർ ഒരു ഇന്റർനാഷണൽ ജ്വലന എഞ്ചിൻ യൂസ് ചെയ്ത് പ്രവർത്തിക്കുന്ന വാഹനം നിർമ്മിക്കുകയും 1885 ഓഗസ്റ്റ് 29 അവരുടെ കണ്ടുപിടുത്തത്തിന് പേറ്റന്റ് നേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു മോട്ടോർ സൈക്കിളിന് ഡൈംലർ റിറ്റാഗ്വൻ എന്നാണ് പേര് നൽകിയിട്ടുണ്ടായിരുന്നത്. ആധുനിക മോട്ടോർ സൈക്കിളുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു കേട്ടോ അത്. ഇന്ന് നമ്മൾ റോഡുകളിൽ കാണുന്ന ബൈക്കുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു മര സൈക്കിളിനോട് സാമ്യമുള്ളതായിരുന്നു ആ ഒരു മോട്ടോർ സൈക്കിള്. ഡൈംലർ റിറ്റാഗ്വൻ പ്രധാനമായിട്ടും ഒരു മരം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. സൈക്കിളിന്റേത് പോലുള്ള ഒരു ഫ്രെയിമും ഉണ്ടായിരുന്നു കേട്ടോ. പെഡലുകൾക്ക് പകരം വാഹനത്തിന്റെ മധ്യഭാഗത്ത് ഒരു ചെറിയ പെട്രോൾ എഞ്ചിൻ ഉണ്ടായിരുന്നു. ഒരു സ്ഥിരത മെച്ചപ്പെടുത്താനായിട്ട് വശങ്ങളിൽ ചെറിയ സ്പോർട് വീലുകളും അവർ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇന്ത്യയിലെ മോട്ടോർ സൈക്കിളുകളുടെ ചരിത്രം സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ്. അക്കാലത്ത് ഇറക്കുമതി ചെയ്ത മോട്ടോർ സൈക്കിളുകളുടെ എണ്ണം പരിമിതമായിരുന്നു. ഉദ്യോഗസ്ഥരും മോട്ടോർ സൈക്കിൾ പ്രേമികളും ഇത് യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്കിലും ഇൻഡിപെൻഡൻസിന് ശേഷമാണ് മോട്ടോർ സൈക്കിളുകൾ വൻ തോതിൽ നമ്മുടെ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. 1949 മദ്രാസ് മോട്ടോഴ്സ് ബ്രിട്ടനിൽ നിന്ന് റോയൽ എൻഫീൽഡ് മോട്ടോർ സൈക്കിളുകൾ ഇറക്കുമതി ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. റോയൽ എൻഫീൽഡ് 350cc ബുള്ളറ്റ് പോലുള്ള മോഡലുകൾ അവയുടെ ഈടും പ്രകടനവും കൊണ്ട് പോപ്പുലർ ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മാത്രമല്ല 1952 ഇന്ത്യൻ സർക്കാർ സൈനിക ആവശ്യങ്ങൾക്കായിട്ട് 500 റോയൽ എൻഫീൽഡ് ബുള്ളറ്റുകൾ മോട്ടോർ സൈക്കിളുകൾ ഓർഡർ ചെയ്തത് ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. കാശ്മീർ, രാജസ്ഥാൻ തുടങ്ങിയ ദുർഘടമായിട്ടുള്ള ഭൂപ്രദേശങ്ങളിലാണ് ഈ ഒരു മോട്ടോർ സൈക്കിളുകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അവിടെ ദുർഘടമായിട്ടുള്ള ഭൂപ്രദേശങ്ങളിലെ ഗതാഗത ആവശ്യങ്ങൾ നിർണായകമായിരുന്നു കേട്ടോ. ബുള്ളറ്റിന്റെ കരുത്തുറ്റ നിർമ്മിതിയും പ്രയാസകരമായിട്ടുള്ള സിറ്റുവേഷൻസിൽ പോലും ഓടിക്കാനായിട്ടുള്ള കഴിവും സൈന്യത്തെയും പൊതുജനങ്ങളെയും ഒരുപോലെ ആകർഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മോട്ടോർ സൈക്കിളുകളുടെ ആവശ്യം വർദ്ധിച്ചതോടുകൂടി മദ്രാസ് മോട്ടോഴ്സ് ബ്രിട്ടീഷ് കമ്പനി ആയിട്ടുള്ള റോയൽ എൻഫീൽഡുമായിട്ട് സഹകരിച്ച് 1955 എൻഫീൽഡ് ഇന്ത്യ സ്ഥാപിച്ചു. ഇതിന്റെ ഫലമായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ മോട്ടോർ സൈക്കിൾ നിർമ്മാണ യൂണിറ്റ് ചെന്നൈയിൽ സ്ഥാപിതമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ മോട്ടോർ സൈക്കിൾ എത്തിയത് എപ്പോഴാണ് എന്നതിനെ കുറിച്ചാണ് ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ കേട്ടറിഞ്ഞത് കേട്ടോ. വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല, ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇനിയും പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ടൊരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി ടേക്ക് എ ബ്രേക്കിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരകര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മുടെ ഹ്യൂമൻ ബോഡി സങ്കീർണമായിട്ടുള്ള രീതിയിലാണ് രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ലേ. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഭക്ഷണവും വെള്ളവും ലഭിക്കാതിരുന്നാൽ എത്ര നാൾ ഒരാൾക്ക് അതിജീവിക്കാനായിട്ട് കഴിയും? കുറേയൊക്കെ നമ്മുടെ ബോഡി സ്വയം പിടിച്ചു നിൽക്കുമെങ്കിലും ഒരു പരിധി കഴിയുന്ന സമയത്ത്, അതായത് ഒരു ലിമിറ്റ് കഴിയുന്ന സമയത്ത് മരണത്തിന് കീഴടങ്ങേണ്ടി വരാറുണ്ട്. നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് ഭക്ഷണത്തെക്കാൾ വെള്ളം അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണല്ലേ. വൈദ്യശാസ്ത്രം പറയുന്നതനുസരിച്ച് സാധാരണ സിറ്റുവേഷൻസിൽ ആരോഗ്യമുള്ള ഒരാൾക്ക് വെള്ളമില്ലാതെ 3 മുതൽ 5 ദിവസം വരെ മാത്രമേ ജീവിക്കാനായിട്ട് കഴിയുള്ളൂ എന്നുള്ളതാണ്. ഈ ഡീഹൈഡ്രേഷൻ നമ്മുടെ ബോഡിയിലെ രക്തം കട്ടിയാകാനായിട്ട് കാരണമാകുന്നുണ്ട്. ഇത് കോശങ്ങളിലേക്കുള്ള ഓക്സിജൻ വിതരണം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. വെള്ളമില്ലാതെ വെറും 3 ദിവസം കഴിയുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലെ സുപ്രധാന അവയവങ്ങളുടെ, പ്രത്യേകിച്ച് തലച്ചോറിന്റെ പ്രവർത്തനം പെട്ടെന്ന് നിലയ്ക്കാനായിട്ട് കാരണമാകുന്നുണ്ട്. ഇത് ഒരു അബോധ അവസ്ഥയിലേക്ക് നയിക്കാനിടയാക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ദിവസങ്ങളോളം നമ്മുടെ ബോഡിക്ക് വെള്ളം ലഭിക്കാതെ വരുന്ന സമയത്ത് ആന്തരിക സംവിധാനങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും തകരാറിലാവുന്നുണ്ട്. ഈ വൃക്കകളെ രക്തം ശുദ്ധീകരിക്കുന്നത് നിർത്തുന്നുണ്ട്. ഇത് നമ്മുടെ ബോഡിയിലെ വിഷവസ്തുക്കളുടെ വർദ്ധനവിന് കാരണമാകുകയും ചെയ്യുന്നുണ്ട്. കഠിനമായിട്ടുള്ള ഡീഹൈഡ്രേഷൻ കാരണം പ്രധാന അവയവങ്ങൾ ക്രമേണ പ്രവർത്തനം നിർത്തുകയും ചെയ്യുന്നുണ്ട്. വൈദ്യശാസ്ത്രത്തിൽ ഈ ഒരു അവസ്ഥയെ മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ എന്ന് അറിയപ്പെടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കഴിയുകയാണെങ്കിൽ രക്ഷപ്പെടുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 3 മുതൽ 5 ദിവസത്തിനുള്ളിൽ ആ വ്യക്തി വേദനയോടുകൂടി മരിക്കുന്നുണ്ട്. ഒരാൾക്ക് ഭക്ഷണം ലഭിക്കുന്നില്ലെങ്കിലും ആവശ്യത്തിന് ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം ലഭ്യമാണെങ്കിൽ അയാളുടെ ബോഡിക്ക് ഊർജം മാത്രം യൂസ് ചെയ്ത് ഗണ്യമായിട്ടുള്ള ഒരു കാലയളവ് നിലനിൽക്കാനായിട്ട് കഴിയൂ കേട്ടോ. ഭക്ഷണമില്ലാതെ വെള്ളം മാത്രമുള്ള സിറ്റുവേഷനിൽ ഒരു സാധാരണ വ്യക്തിക്ക് ഏകദേശം 1 മുതൽ 2 മാസം വരെ, അല്ലെങ്കിൽ ഏകദേശം 30 മുതൽ 60 ദിവസം വരെ അതിജീവിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഭക്ഷണത്തിന്റെ അഭാവത്തിൽ ജീവൻ നിലനിർത്താനായിട്ട് നമ്മുടെ സിസ്റ്റം ആമാശയത്തിൽ സംഭരിച്ചിരിക്കുന്ന കൊഴുപ്പും മറ്റ് ഊർജ സ്രോതസ്സുകളും യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന് പുറമേ നിന്നുള്ള ഭക്ഷണം ഇല്ലാതെ പോലും ഹൃദയമിടിപ്പ് നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഭക്ഷണം ഇല്ലാതാകുന്ന സമയത്ത് നമ്മുടെ ബോഡിയുടെ പ്രവർത്തനം കംപ്ലീറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ബാഹ്യ ഇന്ധനത്തിന്റെ അഭാവം മൂലം നമ്മുടെ ബോഡിയുടെ ഗ്ലൂക്കോസ് ആദ്യം കുറയുന്നുണ്ട്. സ്വയം സംരക്ഷിക്കുന്നതിനായിട്ട് നമ്മുടെ ബോഡിയിലെ സിസ്റ്റം സംഭരിച്ചിരിക്കുന്ന കൊഴുപ്പും ഉരുക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. കൊഴുപ്പ് കംപ്ലീറ്റ് ആയിട്ടും കുറയുന്ന സമയത്ത് നമ്മുടെ ബോഡി സ്വന്തം പേശികളിലെ പ്രോട്ടീൻ ഉരുക്കി ആവശ്യമായിട്ടുള്ള ഊർജം ഉൽപ്പാദിപ്പിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഈ ഒരു പ്രക്രിയ മുഴുവൻ നമ്മുടെ ബോഡിയും വളരെ ദുർബലമാകുകയും ഉള്ളിൽ നിന്ന് അസ്ഥികൂടമാകുകയും ചെയ്യുന്നു. ഈ ഒരു പട്ടിണിയുടെ അവസാന ഘട്ടം, അതായത് മൊത്തം ശരീരഭാരം യഥാർത്ഥ ഭാരത്തിന്റെ ഏകദേശം 18 മുതൽ 20% വരെ കുറയുന്ന സമയത്ത് മരണ ഭീഷണി വളരെ കൂടുതലാണ്. നമ്മുടെ ബോഡി ഫാറ്റ് കുറയുന്നത് ഗുരുതരമായിട്ടുള്ള പോഷകാഹാര കുറവിലേക്ക് നയിക്കുന്നുണ്ട്. ഇത് ആന്തരിക അവയവങ്ങളുടെ ഓജസ്സിനെ കംപ്ലീറ്റ് ആയിട്ടും ഇല്ലാതാകുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ പേശികളുടെ ക്ഷീണം ഹൃദയഭിത്തികളെ ദുർബലപ്പെടുത്തുകയും ഒടുവിൽ പെട്ടെന്ന് ഹൃദയസ്തംഭനത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ വിശപ്പും ദാഹവും നേരിടുന്നതിനുള്ള ഈ സമയപരിധി എല്ലാവർക്കും ഒരുപോലെയല്ല, മറിച്ച് നിരവധി പ്രധാന ഘടകങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ് കേട്ടോ. അല്പം അമിതമായിട്ടുള്ള ഭാരമുള്ളവരോ കൊഴുപ്പ് കൂടുതലുള്ളവരോ ആയിട്ടുള്ള ആളുകൾക്ക് വളരെ മെലിഞ്ഞവരെ അപേക്ഷിച്ച് കൂടുതൽ സമയം ഭക്ഷണമില്ലാതെ കഴിയാനായിട്ട് സാധിക്കും. കൂടാതെ കുട്ടികൾക്കും പ്രായമായവർക്കും മുതിർന്നവരെയും സ്ത്രീകളെയും അപേക്ഷിച്ച് സഹനശക്തി കുറവാണ്. വളരെ ചൂടുള്ള കാലാവസ്ഥ ബോഡിയിൽ നിന്ന് വിയർപ്പിലൂടെ വെള്ളം വേഗത്തിൽ നഷ്ടപ്പെടാനായിട്ട് കാരണമാകുന്നുണ്ട്. ഇതും വളരെ പെട്ടെന്ന് തന്നെ ജീവഹാനി ഉണ്ടാക്കാനായിട്ട് കാരണമാകുന്ന ഒന്നുകൂടിയാണ്. ജെ കെ ബ്രേക്ക് ആണ് ആശ്രയ FM 90 with me RJ അനോമിക.

0: ടേക്ക് എ ബ്രേക്ക്.
1: ലോകമെമ്പാടും ട്രെയിനുകളെ സുരക്ഷിതമായിട്ടുള്ള ഒരു ഗതാഗത മാർഗങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കുന്നുണ്ട്. മിക്കവാറും എല്ലാ വാഹനങ്ങളിലും സുരക്ഷയ്ക്കായിട്ട് സീറ്റ് ബെൽറ്റുകൾ ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഈ ട്രെയിനുകളിൽ സീറ്റ് ബെൽറ്റ് ഇല്ലാത്തത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഇന്ത്യയിലെ ദീർഘദൂര ട്രെയിനുകളോ ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിനുകളോ യൂറോപ്പിലെ അതിവേഗ ട്രെയിനുകളോ ആകട്ടെ, എല്ലാത്തിലും പൊതുവായിട്ടുള്ള ഒരു കാര്യം അതിലൊന്നും സീറ്റ് ബെൽറ്റുകൾ ഇല്ല എന്നുള്ളതാണ്. റെയിൽവേ സുരക്ഷാ വിദഗ്ധരുടെയും ഗതാഗത അധികൃതരുടെയും അഭിപ്രായത്തില് കാറുകളിൽ നിന്നും വിമാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ട്രെയിനുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിൽ നിരവധി കാരണങ്ങളുണ്ട്. ഇതിനു പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ദശലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ സ്മാർട്ട് ഫോണുകളിലും കമ്പ്യൂട്ടറുകളിലും ദിവസവും ഗൂഗിൾ ക്രോം യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ വെബ്സൈറ്റുകൾ വേഗത്തിൽ ലോഡ് ചെയ്യാനും മറ്റും ഹെൽപ്പ് ചെയ്യുന്ന വിധത്തില് ഇന്റർനെറ്റ് വേഗത ലഭിക്കാനായിട്ട് ക്രോമിലെ മറഞ്ഞിരിക്കുന്ന ഈ സവിശേഷത ഓൺ ആക്കിയാൽ മതി. ഈ സവിശേഷ ഫീച്ചറിനെ നമ്മൾ പ്രീലോഡ് പേജുകൾ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഇത് ഓൺ ചെയ്ത് കഴിയുകയാണെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ സാധ്യതയുള്ള വെബ് പേജുകൾ ബ്രൗസർ മുൻകൂട്ടി തയ്യാറാക്കുന്നുണ്ട്. നിങ്ങൾ പതിവായിട്ട് ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുകയോ സോഷ്യൽ മീഡിയ ബ്രൗസ് ചെയ്യോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒന്നിലധികം വെബ്സൈറ്റുകൾ വിസിറ്റ് ചെയ്യോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ സെറ്റിംഗ് ഓൺ ആക്കുന്നത് നിങ്ങളുടെ ബ്രൗസിംഗ് എക്സ്പീരിയൻസ് കുറച്ചുകൂടി കൂടുതൽ മികച്ചതാക്കുന്ന ഒന്നാണ്. ഈ വെബ്സൈറ്റുകൾ വേഗത്തിൽ ലോഡ് ചെയ്യാനായിട്ട് ലക്ഷ്യമിടുന്ന ക്രോമിലെ ഒരു ബിൽഡ് ഇൻ സവിശേഷതയാണ് ഫ്രീ ലോഡ് പേജുകൾ. ഈ സവിശേഷത ഒരാളുടെ ബ്രൗസിംഗ് പാറ്റേണുകൾ തിരിച്ചറിയുകയും അടുത്ത തവണ അയാൾ ഓപ്പൺ ചെയ്യാനായിട്ട് സാധ്യതയുള്ള പേജുകൾ ഫ്രീ ലോഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പേജ് വളരെ വേഗത്തിൽ ഓപ്പൺ ചെയ്യും. കാരണം അത് ഇതിനകം തന്നെ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് വെബ്സൈറ്റ് ലോഡ് ചെയ്യാനായിട്ടുള്ള സമയം കുറയ്ക്കുകയും ബ്രൗസിംഗ് വളരെ എളുപ്പത്തിൽ സുഗമമാക്കുകയും ചെയ്യുന്നുണ്ട്. ക്രോമിന്റെ പ്രീലോഡ് പേജുകൾ എന്ന സവിശേഷത മിക്കവാറും എല്ലാ പ്രധാന പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്. അതായത് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ, ഐഫോൺ, വിൻഡോസ് PC, മാക് കമ്പ്യൂട്ടറുകളിലൊക്കെ ലഭ്യമാണ് കേട്ടോ. ഉപഭോക്താക്കൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സ്റ്റാൻഡേർഡ് പ്രീലോഡിംഗ് അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് പ്രീലോഡിംഗ് മോഡ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എക്സ്റ്റെൻഡഡ് മോഡ് കൂടുതൽ വെബ് പേജുകൾ പ്രീലോഡ് ചെയ്യുന്നുണ്ട്. ഇത് വേഗത കൂടുതൽ മെച്ചപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. കമ്പ്യൂട്ടറിലെ ഈ ഒരു ക്രമീകരണം എങ്ങനെ ഓൺ ആക്കാം എന്ന് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ വിൻഡോസിലോ മാക്കിലോ ക്രോം യൂസ് ചെയ്യുകയാണെങ്കിൽ ഇനി പറയുന്ന സ്റ്റെപ്സ് പാലിക്കുക. അതിനായിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. മുകളിൽ വലതുവശത്തുള്ള 3 ഡോട്ടുകളിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സിലേക്ക് പോവുക. ശേഷം പെർഫോമൻസ് കാറ്റഗറി ഓപ്പൺ ചെയ്യുക. പ്രീലോഡ് പേജുകൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കുക. ഫൈനലി മികച്ച സ്പീഡിനായിട്ട് എക്സ്റ്റെൻഡഡ് പ്രീലോഡിംഗ് ചൂസ് ചെയ്യാട്ടോ. ഇനി മൊബൈലിലെ പ്രീലോഡ് പേജുകൾ എങ്ങനെ സജീവമാക്കാം എന്ന് നോക്കുകയാണെങ്കിൽ, ക്രോം ആപ്പ് ഓപ്പൺ ചെയ്യുക. വലതുവശത്തുള്ള 3 ഡോട്ട് മെനുവിൽ ടാപ്പ് ചെയ്യുക. സെറ്റിംഗ്സിലേക്ക് പോവുക. ശേഷം പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. പ്രീലോഡ് പേജുകളിൽ ടാപ്പ് ചെയ്യുക. ഫൈനലി സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് പ്രീലോഡ് എന്നിവയിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ ഒരു സവിശേഷത

0: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
1: നിശാഗന്ധി,
0: ദ ക്യൂൺ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ ലൈഫിൽ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളുടെയും പുറകെ ഓടാറുണ്ട്. പണം, നല്ല കരിയർ, ആഡംബരങ്ങൾ, അങ്ങനെ നിങ്ങളും ആ ലിസ്റ്റ്. ഇതൊക്കെ സ്വന്തമാക്കാൻ വേണ്ടി നമ്മൾ ഒത്തിരി കഷ്ടപ്പെടാറുമുണ്ട്. പക്ഷേ വല്ലാതെ മനസ്സ് തകർന്നിരിക്കുന്ന ഒരു രാത്രിയിൽ, അല്ലെങ്കിൽ ഒരുപാട് സന്തോഷം തോന്നി അത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നിമിഷത്തിൽ, നമ്മൾ ആദ്യം ആലോചിക്കുക ആരെയായിരിക്കും. നമ്മുടെ ഒരു വിളിപ്പുറത്ത് ഓടിയെത്തുന്ന, നമ്മൾ മെസ്സേജ് അയച്ചാൽ മിനിറ്റുകൾക്കകം മറുപടി തരുന്ന ചില മനുഷ്യരുണ്ടാവും നമ്മുടെ ലൈഫിൽ. വലിയ കൊട്ടാരങ്ങളോ ലക്ഷങ്ങളുടെ ബാങ്ക് ബാലൻസോ ഉണ്ടായാലും ചേർത്ത് പിടിക്കാൻ എങ്ങനെയുള്ള മനുഷ്യർ കൂടെ ഇല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യമാണ് ഉള്ളത്? അതുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള, നമുക്കായി സമയം മാറ്റിവെക്കുന്ന ആ മനുഷ്യരെയാണ് ഈ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വിലമതിക്കേണ്ടത്. അവരെ പോലെ വിലപിടിപ്പുള്ള മറ്റൊന്നും ഈ ലോകത്തിലില്ല. കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: എന്താ പതിവില്ലാതെ രാവിലെ വന്ന് പാട്ടൊക്കെ പാടുന്നത്?
1: നാളെ ഒരു ഡയറക്ടറായിട്ട് മീറ്റിംഗ് ഉണ്ട്. നിന്നെ ആലോചിച്ച് ഞാൻ ഈ ട്യൂൺ കമ്പോസ് ചെയ്തത്. നീ ആദ്യം കേൾക്കണം തോന്നി, ഇങ്ങ് പോന്നു.
0: ഓക്കെ, ബാക്കി പാട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഇന്ന് നമുക്ക് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിരക്കണക്കിന് സുഹൃത്തുക്കൾ കാണും. നമ്മളിടുന്ന പോസ്റ്റുകൾക്ക് നൂറുകണക്കിന് ലൈക്കുകളും കമൻറ്റുകളും കിട്ടും. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് വലിയൊരു സൗഹൃദ വലയമുണ്ടെന്ന്. പക്ഷേ രാത്രിയിൽ ഉറക്കം വരാതെ എന്നും വലിയൊരു സങ്കടം തോന്നി ഇരിക്കുമ്പോൾ ഒരു കോൾ ചെയ്താൽ അതെടുക്കാൻ ഇതിൽ എത്ര പേരുണ്ടാവും. അവിടെയാണ് അവൈലബിലിറ്റി എന്ന വാക്കിൻ്റെ ഭംഗി. നമ്മൾ സന്തോഷമായിരിക്കുമ്പോൾ കൂടെ ഉണ്ടാകുന്ന ആൾക്കൂട്ടമല്ല പ്രധാനം. നമ്മൾ ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നുമ്പോൾ ഞാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാതെ നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാൻ തയ്യാറാകുന്ന ആ ഒരു മനുഷ്യനല്ലേ, അയാളാണ് നമ്മുടെ ലൈഫിലെ യഥാർത്ഥ സമ്പാദ്യം. ഡിജിറ്റൽ ലോകത്തെ ഈ വ്യാജക്കൂട്ടങ്ങളെക്കാൾ എത്രയോ മുകളിലാണ് ആ ഒരു യഥാർത്ഥ സാന്നിധ്യം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ പ്രണയത്തിൽ

പലരും വലിയ വലിയ വാഗ്ദാനങ്ങൾ നൽകുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. നിനക്ക് വേണ്ടി ഞാൻ ആകാശം തൊടും, നക്ഷത്രങ്ങളെ കൊണ്ടുവരും എന്നൊക്കെ. പക്ഷേ സത്യത്തിൽ പ്രണയത്തിന് വേണ്ടത് ഈ വലിയ ഡയലോഗുകളോ ആകാശക്കോട്ടകളോ ഒന്നുമല്ല. നമുക്ക് വല്ലാതെ സങ്കടം വരുമ്പോൾ, അല്ലെങ്കിൽ ലൈഫിലൊരു പരാജയം ഉണ്ടാകുമ്പോൾ, ഒരു മടിയും കൂടാതെ നമ്മുടെ കൂടെ വന്നിരിക്കാൻ ആ പങ്കാളിക്ക് സാധിക്കുന്നുണ്ടോ എന്നതാണ് കാര്യം. എന്തോന്നാലും ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന വാക്കുകളിൽ പറയുന്നതിനേക്കാൾ നമ്മുടെ ഏറ്റവും മോശം അവസ്ഥയിലും അവർ നമുക്ക് നൽകുന്ന ആ സമയവും സാന്നിധ്യവുമാണ് യഥാർത്ഥ പ്രണയം. നമ്മളെ മനസ്സിലാക്കി നമുക്ക് ആവശ്യപ്പെടുമ്പോൾ എപ്പോഴും മാനസികമായി കൂടെയുള്ള ഒരാളെ പങ്കാളിയായി കിട്ടുന്നതാണ് ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ചില കൂട്ടുകാരുണ്ട്, നമ്മൾ മാസങ്ങളോളം വിളിച്ചില്ലെങ്കിലും സംസാരിച്ചില്ലെങ്കിലും ഒരത്യാവശ്യം വന്നു എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് നമ്മുടെ അടുത്തേക്ക് ഓടിയെത്തും. എനിക്കൊരു സഹായം വേണം, അല്ലെങ്കിൽ എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറയുന്ന ആ ഒരു ഉറപ്പുണ്ടല്ലോ, അത് നമ്മുടെ മനസ്സിന് തരുന്ന സമാധാനം ഒട്ടും ചേർന്നല്ല. ബിസിനസ്സും ജോലിയും തിരക്കുകളൊക്കെ എല്ലാവർക്കും കാണും, പക്ഷെ ആ തിരക്കുകൾക്കിടയിലും നമ്മുടെ ആ ഒരു കോളിന് വേണ്ടി സമയം കണ്ടെത്തുന്ന സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ലൈഫിൽ ഒരിക്കലും തോറ്റുപോകില്ല. നമ്മളെ ജഡ്ജ് ചെയ്യാതെ നമ്മൾ പറയുന്ന മണ്ടത്തരങ്ങൾ പോലും കേട്ടിരിക്കാൻ എപ്പോഴും അവൈലബിൾ ആകുന്ന ആ കൂട്ടുകാരെ ഒരിക്കലും കൈവിടരുത്. കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മൾ പുറകെ ഓടുന്ന പല മനുഷ്യരും നമുക്ക് സമയം തരാറില്ലായിരിക്കാം, നമ്മളെ അവഗണിക്കുന്നുണ്ടാകാം. പക്ഷേ നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് നോക്കി, നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ അത്രയും പ്രിയപ്പെട്ടവരോ അവിടെ ഉണ്ടാവും. നമ്മൾ പുറത്തുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് വേണ്ടി എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇവരെ നമ്മൾ കാണാതെ പോവുകയാണ്. എത്ര വൈകി വീട്ടിലെത്തിയാലും ചൂടുള്ള ഭക്ഷണവുമായി ഉറക്കമിളച്ച് കാത്തിരിക്കുന്ന അമ്മയുടെ ആ സ്നേഹത്തോളം വരില്ല ഈ ലോകത്ത് മറ്റൊന്നും. നമുക്ക് വേണ്ടി എപ്പോഴും സ്വന്തം ജീവിതത്തിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്ന ആ മനുഷ്യരെ ഈ ലൈഫിലെങ്കിലും നമ്മൾ തിരിച്ചറിയണം. അവർക്ക് വേണ്ടി നമ്മൾ ഇനിയെങ്കിലും വെറുതെ കളയുന്ന നമ്മുടെ സമയത്തിൽ നിന്ന് അല്പസമയം മാറ്റിവെക്കണം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മൾ ഒരു വലിയ തെറ്റ് ചെയ്യാറുണ്ട്. നമ്മളെ മൈൻഡ് ചെയ്യാത്ത, നമുക്ക് വേണ്ടി ഒട്ടും സമയം മാറ്റിവെക്കാത്ത ചില മനുഷ്യരുടെ പുറകെ നമ്മൾ ഒരുപാട് സമയം കളയും. അവർ ഒരു റിപ്ലൈ തരാൻ വേണ്ടി മണിക്കൂറുകളോളം നമ്മൾ ഫോണ് നോക്കിയിരിക്കും. എന്നാൽ അതേസമയം നമുക്ക് വേണ്ടി എപ്പോഴും മെസ്സേജ് അയക്കുന്ന, നമ്മുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്ന ആ മനുഷ്യരെ നമ്മൾ ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ അവരെ അവഗണിക്കും. ഇല്ലാത്ത ഒന്നിനു വേണ്ടി ഓടി ഉള്ളതിനെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയാണിത്. ഒന്ന് ഓർക്കുക, നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നവർ നിങ്ങൾക്ക് വേണ്ടി എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തും. അല്ലാത്തവരുടെ പുറകെ നടന്ന് നിങ്ങളുടെ വില കളയരുത്. സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കുക, കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കുക. കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ ജീവിതം വളരെ ചെറുതാണ്. ഇവിടെ ഏഗോ കാണിച്ചിട്ടും ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സങ്കടപ്പെട്ടും തീർക്കാൻ ഇനി നമുക്ക് സമയമില്ല. ഈ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം ചെയ്യാം. നമുക്ക് വേണ്ടി എപ്പോഴും കൂടെ നിൽക്കുന്ന, നമ്മൾ വിളിച്ചാൽ ഓടിയെത്തുന്ന ആ പ്രിയപ്പെട്ട മനുഷ്യരല്ലേ, അവരിലേക്ക് ഒരു ചെറിയ മെസ്സേജ് അയക്കാം. സാധിക്കുമെങ്കിൽ ഒരു കോൾ ചെയ്യാം. നന്ദിയുണ്ട് എപ്പോഴും എനിക്ക് വേണ്ടി എൻ്റെ കൂടെ ഉള്ളതിന് എന്ന് അവരോട് ജസ്റ്റ് ഒന്ന് പറയാം. കാരണം ഈ ലോകത്ത് നമുക്ക് അവൈലബിൾ ആകുന്ന മനുഷ്യരോളം വരില്ല മറ്റൊന്നും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ഇവിടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Is it 66557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.